ഭക്ഷ്യത്രാദൂപാഗ്ഞശുരൂപാഗ്ഞശോസ്ത്രവൃത്തോരഥന്തരം വസിഷ്ഠർഷിഃ പ്രജാപാതിഗൃഹീതയാത്വയാ അപ്രാണം ഗൃഹാമി പ്രജാഭ്യാഃ അയം ദക്ഷിണ വിശ്വകർമാ തസ്യ മനോ വൈശ്വകർമ്മണം ഗ്രീഷ്മോ മാനസസ്തൃഷ്ടുഗ്രൈഷ്മീ തൃഷ്ടുഭസ്വാരഗ്സ്വാരാദന്തര്യാമോ ഓന്തര്യാമാത്പഞ്ച്.

0: സ്ഥിത്വാ മനോ നശ്യതി യോഗിനഃ വാസനാനാം ചയശ്ചാത സ്വാധ്യാസ അപനയം കുരു. വിവേക ചൂടാമൻ. വാസനാക്ഷയം തന്നെ മോക്ഷം. വാസനകൾ എങ്ങനെ ക്ഷയിക്കും? സ്വസ്വരൂപം തെളിഞ്ഞു വരുംതോറും വാസനാക്ഷയം ഉണ്ടാകും. നമ്മളുടെ സ്വരൂപസ്ഥിതി വാസനകളെ ക്ഷയിപ്പിക്കും. അതാണ് സ്വസ്മിൻ ഏവ സദാസ്തിത്വ മനോ നശ്യതി യോഗിനഃ. തന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ എപ്പോഴും നിൽക്കുകയാണെങ്കിൽ യോഗിയുടെ മനസ്സ് ക്ഷയിക്കും, ഇല്ലാതായിത്തീരും. വാസനാനാം ക്ഷയഹാച്ച, വാസനകളും ഇല്ലാതായിട്ട് തീരും. അപ്പൊ സ്വരൂപസ്ഥിതി എങ്ങനെ ഉണ്ടാവും? സ്വ അധ്യാസ അപനയം കുരു, അധ്യാസ നിരാകരണം ചെയ്യൂ. അധ്യാസം എന്ന് വെച്ചാൽ എന്താണ്? ഒന്നിൽ മറ്റൊന്ന് തോന്നുക, അതാണ് അധ്യാസം. രാത്രി കുറച്ച് വെളിച്ചമുള്ളപ്പോ എന്തോ വളഞ്ഞു കിടക്കുന്നത് കണ്ടു, പാമ്പാണെന്ന് വിചാരിച്ചു, ബഹളം കൂട്ടി. ആളുകളൊക്കെ വടിയും കൊണ്ടുവന്നു, കടിച്ചു എന്ന് വരെ പറഞ്ഞു, പടമെടുത്തു. ലൈറ്റ് അടിച്ചു നോക്കുമ്പോ തലേ ദിവസം നടന്നുപോയ ആരുടെയോ തലയിൽ നിന്നും വീണ പൂമാലയാണ്. നലമീയലും മലർമാല നാഗമാമോ, നല്ല പുഷ്പം, സുഗന്ധപുഷ്പം, അത് കണ്ടിട്ട് പാമ്പെന്ന് ധരിച്ചു. പുഷ്പമാലയെ കണ്ടിട്ട് നലമീയലും മലർമാല നാഗമാമോ, അല്ലൊരു മലർമാലയെ കണ്ടിട്ട് പാമ്പെന്ന് ധരിച്ചു. അതുകൊണ്ട് പാമ്പായിട്ട് തീരുവോ, അത് കടിക്കുവോ? പിന്നെ എന്തുകൊണ്ട് അതിലങ്ങനെ തോന്നി? അജ്ഞാനം കൊണ്ട്. മന്ദാന്ധകാരത്തിൽ, പൂർണ്ണ അന്ധകാരമാണെങ്കിൽ ഒന്നും കാണില്ല, അല്പം അറിവാണ് അപകടം. അല്പജ്ഞാനം കൊണ്ട് കയറിനെ പാമ്പായിട്ട് കരുതി, മാലയെ പാമ്പായിട്ട് കരുതി, അതിന്റെ ദുഃഖം അനുഭവിച്ചു. അതുപോലെ ആത്മാവിനെ അനാത്മാവായിട്ട് കരുതുന്നതിന് പേരാണ് അധ്യാസം. എന്നെ ഞാനല്ലാത്ത വസ്തുക്കളൊക്കെ ആയിട്ട് കരുതുക, അതിന് പേരാണ് അധ്യാസം. ജവഹർലാൽ നെഹ്റു പ്രൈം മിനിസ്റ്റർ ആയപ്പോ ഒരു ഭ്രാന്താശുപത്രി സന്ദർശിച്ചു അത്രേ. അന്ന് ധാരാളം പേര് ഞങ്ങൾ ജവഹർലാൽ നെഹ്റു ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടായിരുന്നു എന്നാണ്. അവരൊക്കെ ഞങ്ങൾ ജവഹർലാൽ നെഹ്റു ആണെന്ന് പറയും. അവർക്ക് അങ്ങനെയൊരു സൂക്കേട്. അപ്പൊ ഒരു ഭ്രാന്തനെ സൂക്കേട് മാറിയിട്ട് റിലീസ് ചെയ്യാണ്. ആ കർമ്മം നെഹ്റു ചെയ്തു. അയാൾക്ക് ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്തു. അയാളുടെ പേരെന്താണെന്നൊക്കെ ചോദിച്ചു നെഹ്റു. അയാളുടെ പേരൊക്കെ പറഞ്ഞു. അയാൾക്ക് ജവഹർലാൽ നെഹ്റുവിനെ കണ്ടിട്ടില്ല. അയാൾ നെഹ്റുവിനോട് തിരിച്ചു ചോദിച്ചു, നിങ്ങൾ ആരാണ്? അപ്പൊ ഞാൻ ജവഹർലാൽ നെഹ്റു ആണ്. ഞാനിങ്ങനെ തന്നെയാ പറഞ്ഞുകൊണ്ടിരുന്നത്, കുറച്ച് കഴിയുമ്പോ ശരിയാവും, കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും. തന്നെ മറ്റൊന്നായിട്ട് തോന്നുക, താൻ അല്ലാത്തത് താനായിട്ട് തോന്നുക, അനാത്മചിന്തനം. അപ്പൊ തന്റെ യഥാർത്ഥ സ്വരൂപം കണ്ടെത്തണമെങ്കിൽ താൻ അല്ലാത്തതിനെ നിരാകരിക്കണം. അതിന് പേരാണ് അധ്യാസ നിരാകരണം എന്ന് പറഞ്ഞു. സ്വ അധ്യാസ അപനയം കുരു എന്ന്. അധ്യാസത്തിനെ വിലക്കൂ, അധ്യാസം മാറ്റൂ. ഇപ്പോ നമ്മളുടെ സ്വരൂപം അറിയാത്തതുകൊണ്ട്, ഞാൻ ആരാണെന്ന് അറിയാത്തതുകൊണ്ട് ഞാനല്ലാത്തതൊക്കെ ഞാനായിട്ട് കരുതുന്നു. ദേഹം ഞാനാണ്, മനസ്സ് ഞാനാണ്, ബുദ്ധി ഞാനാണ്, അഹങ്കാരം ഞാനാണ്, എന്നെ ഞാൻ അങ്ങനെ കരുതുന്നു, അതുകൊണ്ട് മറ്റുള്ളവരെയും അങ്ങനെ തന്നെ കരുതുന്നു. നമ്മള് ചർച്ച ചെയ്യുന്നതും അങ്ങനെ തന്നെ. അപ്പൊ മറ്റുള്ളവരെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോ എന്താ? അവരെ ശരീരമായി കരുതിക്കൊണ്ടും അവരുടെ കർമ്മങ്ങളെക്കുറിച്ചും അതിന്റെ നന്മതിന്മകളെക്കുറിച്ചും വലിയ വലിയ പാഠങ്ങളൊക്കെ നമ്മൾ പറയും. മൊത്തത്തിൽ അവിദ്യാമയം. അവിടെ ബേസിക് ഫോൾട്ട് എവിടെ വന്നു? എന്നെ ഞാൻ കരുതിയതിൽ തന്നെ പ്രൈമൽ ഇഗ്നറൻസ്, മൂലാവിദ്യ. എന്റെ സ്വരൂപം എന്താണെന്ന് തന്നെ എനിക്ക് പിടികിട്ടിയില്ല. എന്റെ ശരീരമാണ് ഞാൻ, മനസ്സാണ് ഞാൻ, ബുദ്ധിയാണ് ഞാൻ, അഹങ്കാരമാണ് ഞാൻ എന്ന് കരുതിയതുകൊണ്ട് പുണ്യം പാപം സുഖം ദുഃഖം അതിൽ നിന്ന് നിവൃത്തിയാവാൻ മന്ത്രം തീർത്ഥയാത്ര വേദാധ്യയനം യജ്ഞങ്ങൾ യാഗങ്ങൾ. കാരണമെന്തായി? പുണ്യപാപങ്ങളുടെ ഭോക്താവാണ് ഞാൻ, കർത്താവാണ് ഞാൻ. അതിനെയൊക്കെ നിരാകരിച്ചതാണ് ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദാ ന യജ്ഞാ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്താം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ചിദാനന്ദരൂപമായ ശിവമാണ് ഞാൻ. ദേഹം ഞാനല്ല, മനസ്സ് ഞാനല്ല, ബുദ്ധി ഞാനല്ല, അഹങ്കാരം ഞാനല്ല. നാഹം ദേഹ നമേ ദേഹ നിജബോധോഹമവ്യയ. ഞാൻ ദേഹമല്ല, എനിക്ക് ദേഹമില്ല. ആദ്യം പറഞ്ഞത് വീണ്ടും വീണ്ടും ഓർമ്മിച്ചോളണം. ദേഹം ഞാനല്ല, ദേഹം എന്റെയല്ല, ദേഹം എനിക്ക് വേണ്ടിയല്ല. ഈ മൂന്നെണ്ണം നല്ലവണ്ണം തെളിഞ്ഞാൽ നമ്മളുടെ സ്വരൂപം തനിയെ പ്രകാശിക്കും. അതിനെ പ്രകാശിപ്പിക്കേണ്ട ആവശ്യമില്ല. അവിദ്യ മൂന്ന് ബ്രാഞ്ചിൽ നിൽക്കുകയാണ്. ദേഹം ഞാനാണ്, ദേഹം എന്റെയാണ്, ദേഹം എനിക്ക് വേണ്ടിയാണ്. ഡീപ്പ് റൂട്ടഡ്. നമ്മളുടെ വർത്തമാനങ്ങളും ചിന്തകളും ഒക്കെ ഈ ബേസിക് ഇഗ്നറൻസിലാണ്. ഇത് വിലകണമെങ്കിൽ യഥാർത്ഥത്തിൽ ഞാൻ ആരാണ് എന്ന് വിചാരം ചെയ്തു നോക്കും. ദേഹത്തിനും എനിക്കും ഒരുപാട് വ്യത്യാസം. ദേഹത്തിന്റെ സ്വഭാവം തന്നെ മരണമാണ്, എന്റെ സ്വഭാവം തന്നെ അമൃതമാണ്. ദേഹത്തിന്റെ സ്വഭാവം തന്നെ അശുദ്ധിയാണ്, എന്റെ സ്വഭാവം പരമപരിശുദ്ധിയാണ്. ദേഹത്തിന് അനേക ഭേദങ്ങളുണ്ട്, എനിക്ക് യാതൊരു ഭേദമില്ല. ദേഹത്തിന് അച്ഛൻ അമ്മ ഇതൊക്കെ ഉണ്ട്, എനിക്ക് അച്ഛനുമില്ല അമ്മയില്ല. ദേഹത്തിന് ബന്ധുക്കൾ മിത്രം കൂട്ടുകാരും ഒക്കെ ഉണ്ട്, എനിക്ക് ബന്ധുക്കൾ ആരുമില്ല, കൂട്ടുകാരാരുമില്ല, ഞാനല്ലാതെ ഇവിടെ മറ്റൊരു വസ്തുവില്ല. രണ്ടും തികച്ചും വ്യത്യസ്തമാണ് സ്വഭാവം. ശരീരം, ശരീരത്തിന്റെ മണ്ഡലത്തിൽ മൃത്യുവിനെ ഒഴിവാക്കാൻ ആർക്കും സാധ്യമല്ല. നമേ മൃത്യു ശങ്ക. എനിക്ക് മൃത്യുവിനെ കുറിച്ചുള്ള ശങ്കയേ ഇല്ല. നമുക്കൊന്നുമില്ല അല്ലേ? എത്ര പേരെയാ നമ്മളെ ശ്മശാനത്തിൽ കൊണ്ടുപോയി എരിച്ചിട്ട് വന്നിട്ടുള്ളത്, എന്നിട്ട് ആർക്കും തോന്നണില്ല നമുക്ക് മൃത്യു വരും എന്ന്. എത്ര വയസ്സായ ആളായാണെങ്കിലും. അപ്പോ എന്തുകൊണ്ട് തോന്നണില്ല? നമ്മളുടെ ഉള്ളിൽ ഒന്നിരുന്നു കൊണ്ട് അമൃതത്വത്തിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ നിത്യനിരന്തര അനുഭവം അമൃതമാണ്. പക്ഷെ ശരീരത്തിലേക്ക് നോക്കിയിട്ട് എനിക്ക് മരണമില്ല എന്ന് കരുതുമ്പോൾ അത് അജ്ഞാനമായിട്ട് മാറും. പക്ഷെ ഉള്ളില് അമൃതാനുഭവം എല്ലാവർക്കും ഉണ്ട്. മൃത്യുശങ്ക ആർക്കുമില്ല, തോന്നണേയില്ല അവർക്ക് മൃത്യു ഉണ്ടെന്ന്, തോന്നണേയില്ല. നമേ മൃത്യുശങ്ക നമേ ജാതിഭേദ. ജാതിഭേദം ലോകത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് കുറെയായി ചർച്ചയും ബഹളം കൂട്ടലും ഒക്കെയാണ്. എന്നിട്ട് ജാതി പോയോ? ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ എന്നുള്ള ജാതി വേണമെങ്കിൽ പോകും, പിന്നെയും കമ്മ്യൂണിസ്റ്റാണോ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞ് അടിക്കും, അല്ലെങ്കിൽ പണക്കാരാണ് പാവപ്പെട്ടവരാണെന്ന് പറഞ്ഞിട്ട് ശണ്ട കൂടും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞ് ആളുകൾ അടികൂടും. ഇതിൽ നിന്ന് തെളിയുന്നത് എന്താ? ശരീരമുള്ളത്തോളം കാലം, ശരീരം ഞാനാണെന്ന് കരുതുന്നിടത്തോളം കാലം ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ നിൽക്കാതിരിക്കാൻ പറ്റില്ല. അത് ഈ ചാതുർവർണ്ണ്യം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർണ്ണം. വിവേകാനന്ദ സ്വാമി കേരളത്തിനെ ഭ്രാന്താലയം എന്ന് വിളിച്ചത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷെ അതേ വിവേകാനന്ദ സ്വാമി മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, ഭാരതത്തിലെ ചാതുർവർണ്ണ വ്യവസ്ഥിതി പോലെ സുന്ദരമായൊരു വ്യവസ്ഥിതി ഞാൻ ലോകത്തിൽ ഒരിടത്തും കണ്ടിട്ടില്ല. കാരണം ഇത് ഗുണത്തിനും കർമ്മത്തിനും അനുസരിച്ചിട്ടാണ്. വെസ്റ്റിലൊക്കെ പോയാൽ കറുത്തവൻ വെളുത്തവൻ തൊലിയുടെ നിറം നോക്കിയിട്ടാണ് ക്ലാസിഫിക്കേഷൻ. അടിമകളാക്കുക, എത്ര നീഗ്രോസിനെ അടിമകളാക്കലും മറ്റുമൊക്കെ പരിപാടികൾ ഉണ്ടായിരുന്നത്. അത്തരത്തിലൊരു ക്ലാസിഫിക്കേഷൻ ഇവിടെ ഋഷികൾ ഒരിക്കലും ചെയ്തില്ല. ഉത്കൃഷ്ടം അപകൃഷ്ടം എന്നുപോലും ഇല്ലാതെ അവരവരുടെ കർമ്മത്തിനനുസരിച്ചിട്ടുള്ള ഭേദമായിരുന്നു അത്. മനുഷ്യരിൽ സഹജമായിട്ടുള്ള അജ്ഞാനം കാരണം അത് വേറെ ഇത് വേറെ, ഞാൻ ഉയർന്നവൻ താഴ്ന്നവൻ എന്ന് തോന്നി എന്നല്ലാതെ, ഈ ക്ലാസിഫിക്കേഷൻ വ്യവഹാരത്തിന് വേണ്ടി മാത്രമാണ്. പക്ഷേ എന്ത് വ്യവഹാരത്തിന് എന്ത് ക്ലാസിഫിക്കേഷൻ ആയാലും അതിലൊക്കെ നമുക്ക് ഐഡന്റിഫിക്കേഷൻ വന്നു പോകും, അതിലൊക്കെ നമ്മൾ താതാത്മ്യപ്പെട്ടു പോകും. സ്കൂൾ ടീച്ചർമാരായിട്ട് ചിലർ റിട്ടയർമെന്റ് വരെ ഇരുന്നു കഴിഞ്ഞാൽ അവർക്ക് അത് കഴിഞ്ഞും പഠിപ്പിക്കാതിരിക്കാൻ പറ്റില്ല, വീട്ടിൽ വന്നാലും പഠിപ്പിക്കും. ഐഡന്റിഫിക്കേഷനാണ്, അത് വിട്ടുപോവില്ല. അതേപോലെ എന്ത് പ്രൊഫഷനാണെങ്കിലും ആ പ്രൊഫഷന്റെ ചില ഭാവങ്ങൾ, മിലിറ്ററി റിട്ടയേർഡ് ആണെങ്കിൽ അവർക്ക് 80-90 വയസ്സായാലും അപ്പോഴും അവരുടെ വിചാരം അവർ മിലിറ്ററിയിലാണെന്നാണ്. അവർക്ക് അതേ ഭാവത്തോടെ അവർ പെരുമാറുകയുള്ളൂ. എല്ലാത്തിലും നമുക്ക് താതാത്മ്യം വന്നു പോകും, അത് നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല. അപ്പോ ഈ ഭേദബുദ്ധികളൊക്കെ നീങ്ങണം, എന്നാലേ പൂർണ്ണ ശാന്തി ഉണ്ടാവുകയുള്ളൂ. എങ്ങനെ നീങ്ങും? നമ്മളിൽ നീക്കണം, സമൂഹത്തിലല്ല. ഇതൊന്നും സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ല. ഞാനാണ് സമൂഹം, നിങ്ങൾ ഓരോരുത്തരുമാണ് സമൂഹം. അല്ലാതെ സമൂഹത്തിനെ ഡൂസ് ആൻഡ് ഡോൺസ് എഴുതി കൊടുത്തിട്ട് മാറ്റുക എന്നുള്ളതൊന്നും സാധ്യമേ അല്ല. നമ്മളുടെ വെറും വിഡ്ഢിത്തമാണ് നമ്മളുടെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായം മുഴുവൻ. ഒരിക്കലും ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇംപ്രാക്ടിക്കൽ. സമൂഹത്തിൽ ഒരു കാര്യം ഇപ്പൊ ഞാൻ പറയുന്നത് ഇംപ്രാക്ടിക്കലാണ്, ഇനി മാറ്റാനൊന്നും പറ്റില്ല. സ്കൂളുകളെ പാടില്ല, ഒരാളെ പഠിപ്പിക്കാൻ പറ്റില്ല, ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റില്ല. എല്ലാം സ്വതന്ത്രമാണ്, എല്ലാം സ്വതന്ത്രമാണ്, ഓരോ ജീവനും സ്വതന്ത്രമാണ്.
1: ഓം നമഃ ശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org. Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമ ശിവായ.
2: ഒരു വസ്തുവിനെ ബോധിപ്പിച്ചാൽ മതി, ഇന്നത് ചെയ്യണം എന്ന് പറയണ്ട, നീ ധ്യാനിക്കൂ എന്ന് പറയേണ്ട കാര്യമില്ല. വസ്തുവിനെ ബോധിപ്പിക്കുമ്പോൾ അയാൾക്ക് ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് മതി പുരുഷാർത്ഥത്തിന്. അവിടെ പിന്നീട് മറ്റൊന്നിന്റെ ആവശ്യം ഇല്ല എന്നാണ് ഈ സിദ്ധാന്തി പറയുകയാണ്. അപ്പോ ഇതിനെ പൂർവക്ഷി വീണ്ടും നിഷേധിക്കുന്നു, അത് ശരിയല്ല. സ്യാദേത ദേവം യദി രജ്ജുസ്വരൂപ ശ്രവണ ഇവ സർപ്പഭ്രാന്തി സംസാരിത്വഭ്രാന്തി ബ്രഹ്മസ്വരൂപ ശ്രവണ മാത്രേണ നിവർത്തേത നത് നിവർത്തതേ ശ്രുതബ്രഹ്മണോപി യഥാപൂർവം സുഖ ദുഃഖാദി സംസാരി ധർമ്മദർശന. പറയുന്നു സ്യാദേത ദേവം, നിങ്ങൾ പറഞ്ഞത് ശരിയാകാം, എങ്ങനെയാണെങ്കിൽ അതിനി പറയാം എന്നാണ്. നിങ്ങൾ പറയുന്നതിന് അല്പം പരമാർത്ഥമുണ്ട്, പക്ഷെ അത് ശരിയാവണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഇത് രജ്ജുസ്വരൂപ ശ്രവണേ ഇവ സർപ്പഭ്രാന്തി, ഇത് കയറാണ് എന്ന് കേൾക്കുമ്പോൾ ഒരാൾ പറയുന്നു മറ്റൊരാളോട് ഇത് കയറാണ് സർപ്പമല്ല, അതാണ് രജ്ജുസ്വരൂപ ശ്രവണ. ഇത് കയറാണ് എന്ന് കേൾക്കുമ്പോൾ സർപ്പഭ്രാന്തി, സർപ്പമാണെന്നുള്ള ഭ്രമം നശിക്കുന്നു. അത് ഞങ്ങൾ അംഗീകരിക്കും. നിങ്ങൾ പറയുന്ന ഉദാഹരണത്തിൽ കാര്യം ശരിയാണ്, ദൃഷ്ടാന്തം ശരിയാണ്. സർപ്പഭ്രാന്തി ഉണ്ടായവനോട് ഇതായത് സർപ്പമല്ല കയറി എന്ന് പറയുമ്പോൾ ആ ശ്രോതാവിൽ ആ ഭ്രാന്തി നശിക്കുന്നു, അയാളുടെ ഭയം ഇല്ലാതാകുന്നു, ദുഃഖമില്ലാതാകുന്നു. അവിടെ അത് ശരിയാണ് ദൃഷ്ടാന്തത്തിൽ, ഉദാഹരണത്തിൽ. പക്ഷേ സംസാരിത്വഭ്രാന്തി അതുപോലെയല്ല. ബ്രഹ്മസ്വരൂപ ശ്രവണ മാത്രേണ, നീ തത്വമസി, നീ ബ്രഹ്മമാണ് എന്ന് പറയുന്നത് കേൾക്കുന്നത് കൊണ്ട് മാത്രം ഈ സംസാരിത്വഭ്രാന്തി നിവർത്തേത, നിവർത്തിക്കുകയാണെങ്കിൽ, ഇല്ലാതാകുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. വസ്തുസ്വരൂപത്തെ ബോധിപ്പിക്കുന്ന വാക്യങ്ങളും പുരുഷാർത്ഥത്തെ ഉണ്ടാക്കുമെന്ന് പറയുന്നത് ശരിയാണ്. നീ അസംസാരിയായ ആത്മവസ്തുവാണ് എന്ന് ഗുരു പറയുമ്പോൾ ശിഷ്യന് താൻ അങ്ങനെയാണ് എന്നുള്ള ബോധം ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്. അയാളുടെ ഭ്രാന്തി നിവർത്തിക്കുന്നുവെങ്കിൽ അത് ശരിയാണ്. പക്ഷേ നതു നിവർത്തതേ, അങ്ങനെ സംഭവിച്ചതായി കാണുന്നില്ല. തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നെല്ലാം ഗുരു ഉപദേശിച്ചിട്ടും കേൾക്കുന്ന ശ്രോതാവിൽ താനിലുണ്ടായ സംസാരത്വ ഭ്രാന്തി ഇല്ലാതാകുന്നതായി കാണുന്നില്ല എന്ന് അദ്വൈതിയോട് പൂർവോഷി പറയുകയാണ്. എന്തുകൊണ്ട്? ശ്രുതബ്രഹ്മണോപി, ഈ തത്വം ശ്രവിച്ചവനും യഥാപൂർവം ആ ശ്രവിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണോ അയാളായിരുന്നത് അതുപോലെ തന്നെ സുഖ ദുഃഖാദി സംസാരി ധർമ്മദർശനാ, സുഖം ദുഃഖം തുടങ്ങിയ സംസാരി ധർമ്മങ്ങൾ അയാളിൽ കാണുന്നുണ്ട്. അയാൾ സുഖിയായിരിക്കുന്നു, ദുഃഖിയായിരിക്കുന്നു, മറ്റു മനുഷ്യരെ പോലെ തന്നെയാണ്. തത്വമസി അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ വാക്യങ്ങൾ ശ്രവിച്ചാലും ആ വ്യക്തി വീണ്ടും പഴയതുപോലെ തന്നെ കാണുന്നത്. അതായത് ദൃഷ്ടാന്തത്തിൽ ശരിയാണ്. ഇത് സർപ്പമല്ല, കയറാണെന്ന് കേട്ടുകഴിഞ്ഞാൽ അയാളുടെ ഭയം മാറുന്നു, ദുഃഖം മാറുന്നു. പക്ഷെ ഇവിടെ നീ ബ്രഹ്മമാണെന്ന് ഉപദേശിച്ച് ശ്രുതിയിൽ നിന്നോ അല്ലെങ്കിൽ ഗുരുവിൽ നിന്നോ കേട്ടുകഴിഞ്ഞാലും, തത്വമസി എന്ന് കേട്ടുകഴിഞ്ഞാലും ഇയാളുടെ ദുഃഖം നശിക്കുന്നില്ല, ഇയാളുടെ ഭ്രാന്തി മാറുന്നില്ല, അത് വീണ്ടും പഴയതുപോലെ തന്നെ തുടരുന്നു. അതുകൊണ്ട് എന്താണ്, ഇത് പറഞ്ഞാൽ മാത്രം പോരാ, ഇനി വേറെ ചില കാര്യങ്ങളൂടെയുണ്ട്. എന്താണ്? ശ്രോതവ്യൂ മന്ദവ്യൂ നിധിധ്യാസിതവ്യഹ ഇതിജ ശ്രവണ ഉത്തരകാലയോഹോ മനന നിധിധ്യാസനയോർ വിധിദർശന. ശ്രവണത്തിന് ശേഷം ശ്രോതവ്യോ എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നു എന്താണ്? മന്ദവ്യോ മനനം ചെയ്യണം, നിധിധ്യാസിതവ്യ ധ്യാനിക്കണം, ഇതിജ എന്നിങ്ങനെ ശ്രവണ ഉത്തരകാലയോഹോ, ശ്രവണ ഉത്തരകാലം ശ്രവണത്തിന് ശേഷം മനന നിധിധ്യാസനയോ മനനവും ധ്യാനവും വിധിദർശന വിധിച്ചിരിക്കുന്നത് ശ്രുതി തന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് ശ്രവണം കൊണ്ട് ജ്ഞാനമുണ്ടാകും, ശ്രവണം മാത്രം മതി, ധ്യാനം ആവശ്യമില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറയുന്നത് പൂർവപക്ഷമാണ്, സിദ്ധാന്തമുണ്ട്. ശ്രവണത്തിന് ശേഷം മനനവും ധ്യാനവും വിധിച്ചിരിക്കുന്നത് കൊണ്ട് മനനവും ധ്യാനവും വിധേയമാണ്, മനന ധ്യാനങ്ങളിലൂടെയാണ് ജ്ഞാനം ഉണ്ടാകേണ്ടത്. തസ്മാത് പ്രതിപത്തി വിധി വിഷയതയ ഏവ ശാസ്ത്രപ്രമാണകം ബ്രഹ്മ അഭ്യുപഗന്ധവ്യം ഇതി. ഇതിനെല്ലാം സമാധാനം പിന്നീട് പറയും. അതുകൊണ്ടെന്താണ്? പ്രതിപത്തി വിധി വിഷയതയ ഉപാസനാവിധിയുടെ അംഗമായിട്ട് ആണ് ശാസ്ത്രപ്രമാണകം ബ്രഹ്മ, ശാസ്ത്രം പ്രമാണമായിരിക്കുന്ന ഈ ബ്രഹ്മത്തെ സ്വീകരിക്കേണ്ടത് ഉപാസനാവിധിയുടെ ഒരു ഭാഗമായിട്ടാണ്. ബ്രഹ്മത്തെ ഉപാസിക്കാൻ ശാസ്ത്രം പറയുന്നു. അതുകൊണ്ട് ബ്രഹ്മത്തെ ഉപാസിക്കുക, ആ ഉപാസനയിലൂടെ മോക്ഷത്തെ നേടുക എന്നാണ്. ഇത്രയാണ് പൂർവപക്ഷം, വൃത്തികാരന്റെ അഭിപ്രായം. അതിന് സിദ്ധാന്തം, ഈ പറഞ്ഞ ഓരോ പ്രശ്നങ്ങൾക്കും ഇനി സമാധാനം പറയുമ്പോൾ ഈ അദ്വൈതത്തിലെ ഒരുപാട് വിഷയങ്ങളെ അവിടെ വെളിപ്പെടുത്തും, ഒരുപാട് കാര്യങ്ങൾക്ക് ഇവിടെ സമാധാനം പറയും. അത്ര വിധീയത ഇവിടെ പറയുന്നു. എന്താണ്? പറഞ്ഞ കാര്യങ്ങളെല്ലാം പാടെ നിഷേധിക്കുകയാണ്. നിങ്ങൾ ഈ പറഞ്ഞത് ആദ്യം മുതൽ പറഞ്ഞ ഒന്നും തന്നെ ശരിയല്ല എന്നാണ്. എന്തുകൊണ്ട്? ഇതൊരിക്കലും പ്രതിപത്തി വിഷയം, ധ്യാന വിധിയുടെ അംഗമായിട്ടല്ല ശ്രുതിയിൽ ബ്രഹ്മത്തെ ഉപദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? കർമ്മ ബ്രഹ്മവിദ്യാ ഫലയോർ വൈലക്ഷണ്യ, കർമ്മത്തിന്റെയും ബ്രഹ്മവിദ്യയുടെയും ഫലത്തിന് വിലക്ഷണതയുണ്ട്, ഭിന്നമാണ്, രണ്ടും ഒരുപോലെയല്ല എന്നത്. കർമ്മ ബ്രഹ്മവിദ്യാ ഫലയോർ വൈലക്ഷണ്യ, കർമ്മത്തിന്റെ ഫലവും ബ്രഹ്മത്തിന്റെ ഫലവും ബ്രഹ്മവിദ്യയുടെ ഫലവും രണ്ടും വിലക്ഷണമാണ്, ഭിന്നമാണ്. അതെങ്ങനെ വിശദീകരിക്കുന്നു? ശാരീരം വാചികം മാനസം കർമ്മ ശ്രുതി സ്മൃതി സിദ്ധം ധർമാഖ്യം. കർമ്മങ്ങൾ മൂന്ന് തരത്തിലുണ്ട്. ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ, യാഗത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ യാഗം ചെയ്യണമെങ്കിൽ ശാരീരികമായ കർമ്മങ്ങളുണ്ട്. വാചികം, വാക്കുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ, അവിടെ മന്ത്രങ്ങളും മറ്റും ചൊല്ലുക, അത് വാചികമായ കർമ്മമാണ്. മാനസം, ആ കർമ്മത്തോടനുബന്ധിച്ച് തന്നെ ഉപാസനകളുണ്ട്. ധ്യാനം, അത് മാനസികമായ കർമ്മമാണ്. ധ്യാനം എന്ന് പറയുന്നത് മാനസികമായ കർമ്മമാണ്, ചകർമ്മം. ഇത് മൂന്ന് തരത്തിലാണ് കർമ്മം വരുന്നത്. ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മം, വാക്കുകൊണ്ട് മന്ത്രങ്ങൾ സ്തുതികൾ ചെയ്യുന്ന വാചികമായ കർമ്മം, മാനസം മാനസികമായി ചെയ്യുന്ന ധ്യാനം ഉപാസന, അത് മാനസികമായ കർമ്മം. ഇതെന്താണ്? ശ്രുതി സ്മൃതി സിദ്ധം. ഇത് ശ്രുതികളിൽ നിന്നും സ്മൃതികളിലും സിദ്ധമാണ് എന്ന് വെച്ചാൽ, ശ്രുതിയിൽ നിന്നും വേദത്തിൽ നിന്നും മനുവാദി സ്മൃതികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ധർമ്മ ആഖ്യം, ധർമ്മം എന്നാണ് ഇതിന്റെ പേര്, ആഖ്യ പേര്, ധർമ്മം എന്നാണ് ഇതിന്റെ പേര്. ഈ കർമ്മങ്ങളെയൊക്കെ ധർമ്മം എന്ന് പറയുന്നു. യദ്വിഷയ ജിജ്ഞാസ അഥാതോ ധർമ്മ ജിജ്ഞാസ ഇതി സൂത്രിത. ഈ ഇതിനെ കുറിച്ചുള്ള ധർമ്മ വിഷയമായിട്ടുള്ള ജിജ്ഞാസ, ധർമ്മത്തെ കുറിച്ചുള്ള ജിജ്ഞാസയാണ് അഥാതോ ധർമ്മ ജിജ്ഞാസ. ഇത് ജൈമിനീയ സൂത്രമാണ്, അവിടെ കൊടുത്തിട്ടുണ്ട്. 1, 1, 1 കൊടുത്തിട്ടുണ്ട്, 1-ാം അധ്യായത്തില് 1-ാം പാദത്തില് 1-ാമത്തെ സൂത്രം. ഇതി സൂത്രിത എന്ന് സൂത്ര രൂപത്തിൽ രചിച്ചിരിക്കുന്നു. അഥാതോ ധർമ്മ ജിജ്ഞാസ എന്ന് സൂത്രരൂപത്തിൽ രചിച്ചിരിക്കുന്നത് ധർമ്മത്തെ കുറിച്ചുള്ള ജിജ്ഞാസയാണ്. ഇവിടെ ധർമ്മം എന്ന് പറയുമ്പോൾ ഇതിന് രണ്ടർത്ഥമാണ്, അഥാതോ ധർമ്മ ജിജ്ഞാസ അഥാതോ അധർമ്മ ജിജ്ഞാസ എന്ന് രണ്ടർത്ഥമാണ്. അധർമ്മോപി ഹിംസാദി പ്രതിഷേധ ചോദനാലക്ഷണത്വാ ജിജ്ഞാസ്യ പരിഹാരായ. ധർമ്മ ജിജ്ഞാസ എന്ന് പറയുമ്പോൾ ധർമ്മത്തെ മാത്രമല്ല അവിടെ അറിയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ വിചാരം ചെയ്യുന്നത്, മറിച്ച് അധർമ്മവും അവിടെ വിചാരം ചെയ്യുന്നുണ്ട്. എന്താണ് അധർമ്മം? ധർമ്മത്തെ വിചാരം ചെയ്യുന്ന ആളെന്തിനെ അധർമ്മത്തെ വിചാരം ചെയ്യണം? അതിനെ ഒഴിവാക്കാൻ, പരിഹരിക്കാൻ. കാരണം ധർമ്മം എന്താണ് എന്ന് മനസ്സിലാക്കിയാലേ ധർമ്മത്തെ അനുഷ്ഠിക്കാൻ പറ്റും. അങ്ങനെ അനുഷ്ഠിക്കുന്നവൻ അധർമ്മം അനുഷ്ഠിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അധർമ്മത്തെ വ്യക്തമായി വിചാരം ചെയ്ത് ധരിച്ച് ഇത് ധർമ്മമല്ല എന്നറിയണം, എന്നാലേ അതിനെ പരിഹരിക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് പറ്റും? അധർമ്മത്തെ ധർമ്മമാണെന്ന് സംശയിച്ച് അനുഷ്ഠിക്കാം, അല്ലെങ്കിൽ അധർമ്മം ധർമ്മമാണെന്ന് നിശ്ചയിച്ചിട്ട് ഭ്രാന്തി കൊണ്ട് അനുഷ്ഠിക്കാം. അപ്പൊ ധർമ്മം അനുഷ്ഠിക്കുന്നത് പോലെ ഒരു കാരണവശാലും ഒരു വിവേകി അധർമ്മത്തെ അനുഷ്ഠിക്കാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അധർമ്മത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ധർമ്മ ജിജ്ഞാസ എന്ന് പറയുന്നിടത്ത് അധർമ്മ ജിജ്ഞാസ കൂടി അന്തർഭവിച്ചിരിക്കുന്നു എന്നാണ്. അധർമ്മോപി ഹിംസാദി, ഹിംസ തുടങ്ങിയതാണ് അധർമ്മങ്ങൾ. സുരാപാനം, കളഞ്ച ഭക്ഷണം, ഹിംസ, ഇതെല്ലാം അധർമ്മങ്ങളാണ്. ഇതെല്ലാം എന്താണ്? പ്രതിഷേധ ചോദന ലക്ഷണത്വ, പ്രതിഷേധ ചോദനകൾ, പ്രതിഷേധ വാക്യങ്ങൾ, അതാണ് അതിന്റെ ലക്ഷണം, പ്രമാണമായിരിക്കുന്നത്. അതുകൊണ്ട് ജിജ്ഞാസ്യ, അതും അറിവിന് വിഷയം, അറിയേണ്ടതാണ് എന്നർത്ഥം. അതാണ് ധർമ്മാധർമ്മ വിവേകം എന്ന് പറയുന്നത്. എന്ത് ചെയ്യേണ്ടതാണ് എന്ന് ഒരുവൻ അറിയുന്നതോടൊപ്പം എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതും അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ പറയാണ് ഞാനത് അറിയാതെ ചെയ്തു പോയി എന്ന് പറഞ്ഞാൽ രക്ഷയില്ല. അറിയേണ്ട കാര്യങ്ങൾ അറിയാതെ ചെയ്തു കഴിഞ്ഞാൽ അതിന് ശിക്ഷയുണ്ട്. എന്തുകൊണ്ട്? അറിയേണ്ടത് അവന്റെ കർത്തവ്യമാണ്. കർത്തവ്യമായിരിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞില്ല, അറിയാത്ത കുറ്റത്തിന് ശിക്ഷയുണ്ട്. അതുകൊണ്ട് ഞാൻ അറിയാതെ അധർമ്മം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ അധർമ്മത്തിന്റെ ഫലം, അതായത് പാപഫലം, അതിൽ നിന്ന് ഒരു തന്നെ രക്ഷപ്പെടാൻ ഒക്കത്തില്ല. കാരണം അതറിയാൻ അവൻ കടപ്പെട്ടവനാണ്. അധർമ്മത്തെ അറിയാൻ, പാപത്തെ അറിയാൻ അവൻ കടപ്പെട്ടവനാണ്. അതുകൊണ്ട് അറിയാതെ ചെയ്ത തെറ്റിന് കുറ്റമില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അറിയാതെ ചെയ്തു കഴിഞ്ഞാലും കുറ്റമുണ്ട്. തീയിൽ അറിഞ്ഞുകൊണ്ട് പിടിച്ചാലും അത് കൊള്ളും, അറിയാതെ പിടിച്ചു കഴിഞ്ഞാലും അത് കൊള്ളും. അറിയാതെ പിടിച്ചു, അതുകൊണ്ട് തീ പൊള്ളിക്കത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ അറിയാതെ ചെയ്തു കഴിഞ്ഞാലും ആ തെറ്റിന് ശിക്ഷയുണ്ട്, അതായത് അത് ആ പാപത്തിന് ഫലമുണ്ട് എന്നുള്ളത്. അപ്പൊ ബ്രഹ്മഹത്യ, പാപമെന്ന് വിധിച്ചിരിക്കുന്നു. ബ്രഹ്മഹത്യ എന്ന് വെച്ചാൽ ബ്രാഹ്മണനെ കൊല്ലുക. അപ്പൊ അറിഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാലും പാപമുണ്ട്, അറിയാതെ വന്നു കഴിഞ്ഞാലും അവന് പാപമുണ്ട്. പാപത്തിന് വ്യത്യാസമൊന്നും ഇല്ല. എന്തുകൊണ്ട്? അവൻ അറിയണം ബ്രഹ്മഹത്യ പാപമാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോ ബ്രാഹ്മണൻ കൊല്ലുന്നോണ്ടുള്ള പാപം ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുന്നു. അത് അറിയാതിരുന്നാണ് പിന്നെ കുറ്റം. അതിനൂടെ ശിക്ഷ കൂടുതലായിട്ട് കിട്ടും. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവനേക്കാൾ കൂടുതൽ ശിക്ഷ എന്താണ്? അറിയാതെ ചെയ്യുന്നവനാണ്. കാരണം അറിയാതിരുന്ന ഒരു തെറ്റുണ്ടല്ലോ, ആ തെറ്റിനൂടെ ശിക്ഷ കിട്ടും. അതുകൂടെ ചേർത്ത് പിന്നെ ആ കുറ്റത്തിന്റെ ശിക്ഷയും രണ്ടും കൂടെ ചേർത്ത് നരകവാസം കൂടുതൽ കാലം നീണ്ടുപോകും. അതുകൊണ്ട് എന്തുകൊണ്ട്? താൻ അറിയാൻ കടപ്പെട്ടവനാണ്. അതുകൊണ്ട് അറിയാണ്ടവനെ അറിഞ്ഞില്ല എന്ന് പറയുന്ന ആ തെറ്റ്, ആ തെറ്റിനൂടെ ശിക്ഷ അനുഭവിക്കുകയും ചെയ്യും. അത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ധർമ്മം എന്താണെന്ന് അറിയുമ്പോൾ അധർമ്മം എന്താണെന്ന് പറഞ്ഞിരിക്കണം, അധർമ്മത്തെയും മനസ്സിലാക്കിയിരിക്കണം. അപ്പോൾ അധർമ്മത്തെ മനസ്സിലാക്കുന്നതിന് അതിനെ ഒഴിവാക്കാം, ഹിംസയും മറ്റും. അതുകൊണ്ട് ഞാൻ അറിയാതെ ചെയ്ത തെറ്റാണ്, അതുകൊണ്ട് എനിക്ക് രക്ഷ കിട്ടും എന്ന് വിചാരിക്കുന്നു. അത് അറിയാൻ കടപ്പെട്ടവനാണെങ്കിൽ അത് അറിഞ്ഞിരിക്കുന്നു എന്നത് തെറ്റും. അതുകൊണ്ടാണ് എന്ത്? പാമരന്മാർ, മൃഗസമാനമായി ജീവിച്ചിരിക്കുന്നവർക്ക് ധർമ്മമില്ല, അവർക്ക് അധർമ്മമില്ല. പുണ്യപാപ വിചാരം ഇല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവന് ധർമ്മമില്ല, അധർമ്മമില്ല. അവന് ധർമ്മ വിചാരമില്ല, അധർമ്മ വിചാരമില്ല. അതുകൊണ്ട് അവൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പുണ്യം ഉണ്ടാകുന്നത്, അവൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പാപം ഉണ്ടാകുന്നില്ല. പിന്നെ അവന്റെ ജന്മം എന്ന് പറയുന്നത് ചെയ്ത കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ചു തീർക്കുക എന്നുള്ളതേ ഉള്ളൂ. അജ്ഞന്മാര്, അതായത് അത്യന്തം പാമരന്മാരായിട്ടുള്ള ജനങ്ങൾ, പക്ഷി മൃഗാദികൾ, ക്ഷലതാദികൾക്കോടെയെല്ലാം ജന്മം എന്ന് പറയുന്നത് എന്താണ്? കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടി മാത്രമാണ്. കർമ്മം അനുഷ്ഠിച്ച് പുണ്യപാപങ്ങൾ സമ്പാദിക്കാൻ വേണ്ടിയുള്ളതല്ല. എന്തുകൊണ്ട്? അവർക്കൊരിക്കലും ധർമ്മവിചാരം ഉണ്ടാകുന്നില്ല. ധർമ്മവിചാരം ഉണ്ടാകാത്തതുകൊണ്ട് തന്നെ അധർമ്മം വിചാരവും ഉണ്ടാകുന്നില്ല. അധർമ്മ വിചാരം ഉണ്ടാകത്തുകൊണ്ട് തന്നെ രണ്ടിന്റെയും ധർമ്മത്തിലോ അധർമ്മത്തിലോ അവർ പ്രവർത്തിക്കുന്നില്ല. സഹജമായ പ്രവൃത്തികൾ മൃഗങ്ങൾ എന്ത് ചെയ്യുന്നു? സഹജമായ പ്രവൃത്തികൾ. മനുഷ്യൻ നിഷേധിച്ചിരിക്കുന്ന പല കാര്യങ്ങളും അത് ചെയ്യുന്നു. അപ്പൊ സഹജ പ്രവൃത്തി എന്ന് പറയുമ്പോൾ അതിന് പുണ്യപാപങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് എന്താണ്, അതെല്ലാം കർമ്മഫലം അനുഭവിച്ച് തീരാൻ വേണ്ടിയിട്ടാണ്. അതേസമയം വിവേകിയായ മനുഷ്യൻ അങ്ങനെയല്ല. വിവേകിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അതായത് ധർമ്മ ജിജ്ഞാസ, അതുകൊണ്ടാണ് ഈ അതിന്റെ എല്ലാ കാര്യത്തിനും രണ്ടു വശമുണ്ടല്ലോ. വേദത്തിൽ തന്നെ അധികാര വിചാരം, വേദം പഠിക്കുന്നവന് ഇന്നത്, അവന് അധികാരം ഇന്നതാണ്, പിന്നെ അങ്ങനെ രണ്ടും കൂടി പിന്നെ രണ്ടിനെയും വേറെ വേറെ എന്ന് മനസ്സിലാക്കണം. അപ്പൊ സാമൂഹികമായ അനീതി നമ്മൾ അതിൽ കാണുന്നുണ്ടെങ്കിലും ധാർമ്മികമായ അനീതി അവിടെ ഇല്ല. കാരണം എന്തുകൊണ്ട്? വേദം അധ്യയനം ചെയ്യുക, അതിൽ നിന്ന് ധർമ്മം അധർമ്മം എന്തെന്നും മനസ്സിലാക്കുക, അതിനൊക്കെ ഉള്ള ചില യോഗ്യതകൾ അധികാരിയുടെ വിശേഷങ്ങളായി പറയുന്നുണ്ട്. അപ്പൊ അത്തരം യോഗ്യതകൾ, ശുചിത്വം തുടങ്ങിയ കാര്യങ്ങൾ, ശ്രദ്ധ, ശുചിത്വം തുടങ്ങിയ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളുള്ളവർ വേദം അധ്യയനം ചെയ്യുന്നു, ആ വേദത്തിന്റെ അർത്ഥത്തെ വിചാരം ചെയ്യുന്നു. അങ്ങനെ വേദ അർത്ഥ വിചാരം ചെയ്യുമ്പോൾ ധർമ്മം എന്താണ് അധർമ്മം എന്താണെന്ന് മനസ്സിലാകും. ധർമ്മത്തിൽ നിന്ന് പുണ്യം സമ്പാദിക്കുന്നു, അധർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ പാപം ഉണ്ടാകുന്നു, അതിനനുസരിച്ച് കർമ്മത്തിന് ഫലമുണ്ടാകുന്നു, ജന്മങ്ങൾ ഉണ്ടാകുന്നു, അതെല്ലാം സംഭവിക്കുന്നു. അതേസമയം ഇതിന് അധികാരിയല്ലാത്തവൻ, അധികാരിയല്ലാത്തവനെന്ന് പറയുന്നവര് ശുചിത്വം ശ്രദ്ധ മുതലായ കാര്യങ്ങളില്ലാത്തവൻ, അങ്ങനെ അല്ലാത്തവന് വേദം അധ്യയനം ചെയ്യുന്ന പ്രശ്നമേ ഉദിക്കുന്നു.

അവിടെ ബുദ്ധി ശരിയായി പ്രവർത്തിക്കുന്നു. പിന്നെ വരുന്നത് തത്വജ്ഞാനികൾ. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വിഷയമേയല്ല. അവർക്കും ധർമ്മാധർമ്മമില്ല, വിധി നിഷേധങ്ങളില്ല, പുണ്യപാപങ്ങളില്ല, ഒന്നുമില്ല. അപ്പോൾ ഇത്രയും പേരെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം പ്രമാണമല്ല, ശാസ്ത്രം അവരെ വിഷയമാക്കുന്നുമില്ല. ശാസ്ത്രത്തിന് ഇവരെ കൊണ്ടൊന്നും ചെയ്യിക്കാനില്ല, ശാസ്ത്രം ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ മനുഷ്യൻ വിട്ടുകഴിഞ്ഞാൽ പിന്നെ പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും എല്ലാം ഈ കൂട്ടത്തിൽ പെടുന്നു. അങ്ങനെ അല്ലാതെ ഒരു മധ്യമ നിലയിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. അവർ ശാസ്ത്ര അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ശാസ്ത്ര പ്രമാണത്തോടു കൂടി ആയിരിക്കണം എന്നർത്ഥം. അതുകൊണ്ട് ശാസ്ത്രത്തെ നിഷേധിക്കാൻ നമുക്ക് യാതൊരു കാരണവശാലും വിവേകമുള്ള ഒരുവന് ഒരിക്കലും അതിനുള്ള അവകാശമേ ഇല്ല എന്നർത്ഥം. ശാസ്ത്രത്തെ നിഷേധിക്കുന്നത് ഈശ്വരനെ നിഷേധിക്കുന്നതിന് തുല്യമായ പാപമാണ്. ശാസ്ത്രത്തെ അവഗണിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ധർമാധർമ്മം എന്തെന്നറിയണം എന്നർത്ഥം. ധർമാധർമ്മം എന്തെന്നറിയാതെ എങ്ങനെ പ്രവർത്തിക്കും? തസ്മാത് ശാസ്ത്രം പ്രമാണന്തേ കാര്യാകാരി വ്യവസ്ഥിതു. ഭഗവാൻ ഗീതയിൽ അർജുനോട് പറയുന്നത് ഈ അർത്ഥത്തിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്ന് നിനക്കറിയണമെന്നുണ്ടെങ്കിൽ ശാസ്ത്രമാണ് നിനക്ക് പ്രമാണമായിരിക്കുന്നത്. കാര്യ അകാര്യ വ്യവസ്ഥിതവും, എന്താണ് കാര്യം ചെയ്യേണ്ടത്, എന്താണ് അകാര്യം ചെയ്യാൻ പാടില്ലാത്തത് എന്നറിയണമെങ്കിൽ ശാസ്ത്രമാണ് പ്രമാണം. അപ്പൊ ശാസ്ത്രത്തെ സ്വീകരിക്കണം. ആ ശാസ്ത്രത്തിന് കാലോചിതമായ വ്യാഖ്യാനങ്ങളും മറ്റും വേണം, അത് വേറെ കാര്യം. പക്ഷെ ശാസ്ത്രത്തെ അടിസ്ഥാനപരമായി സ്വീകരിച്ചേ പറ്റും. അതുകൊണ്ട് ആധ്യാത്മികമായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരും താൻ എവിടെയാ ഏത് വഴിക്കാ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, എന്താണ് താൻ ചെയ്യേണ്ടത്, എന്താണ് താൻ ചെയ്യാൻ പാടില്ലാത്തത് എന്നൊക്കെ അറിയുന്നതിന് അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രങ്ങൾ അവശ്യം അധ്യയനം ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇവൻ ഉൾപ്പെടുന്നത് ഒന്നുകിൽ ഈ തലയ്ക്ക് സുഖമില്ലാത്തവരുടെയോ അല്ലെങ്കിൽ അന്ധന്മാരുടെയോ പാമരന്മാരുടെയോ അവസ്ഥയിലായിരിക്കും. ഒരിക്കലും ജ്ഞാനിയുടെ അവസ്ഥ എത്തത്തില്ല എന്നാണ്. അതിന് മാർഗനിർദ്ദേശം ചെയ്യുന്ന ശാസ്ത്രത്തെ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ അസാധ്യമല്ലാന്നു എന്നാണ് നമ്മുടെ ഈ ശാസ്ത്രങ്ങളെല്ലാം പറയുന്നത്. അതുകൊണ്ട് വിധിയെ പരിശോധിക്കുമ്പോൾ നിഷേധത്തെയും പരിശോധിക്കുന്നു, ധർമ്മത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അധർമ്മത്തെയും ചിന്തിക്കുന്നു. ഇത് അദ്വൈതിയും സ്വീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങളിലൊന്നും അദ്വൈതിയും പൂർവ്വമീമാംസകരും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. അതാണ് പറയുന്നത് വ്യവഹാര ഭാട്ടനയം എന്ന് പറയുന്നതാണ്. അദ്വൈതത്തിലും മറ്റ് കാര്യങ്ങൾ വ്യാവഹാരികമായ കാര്യങ്ങളിലെല്ലാം മീമാംസകരുടെ മതമാണ് സ്വീകരിച്ചിരിക്കുന്നത്, ധർമ്മ അധർമ്മ വിഷയങ്ങളിലല്ല. അതിന് ആശയ വ്യത്യാസം വരുന്ന ഇത്രയേ ഉള്ളൂ. കർമ്മം കൊണ്ട് മോക്ഷം നേരിട്ട് കിട്ടുന്നില്ല, ഇത്തരം ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ആത്മാവിന്റെ സ്വരൂപം, ജീവാത്മ പരമാത്മേകത്വം, മോക്ഷത്തിന്റെ സാധന, മോക്ഷഫലം തുടങ്ങിയ കാര്യങ്ങളിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ഈ പൂർവമീമാംസകരെ അദ്വൈതി അതുപോലെ തന്നെ പിന്തുടരുന്നത്. രണ്ടുപേരും തമ്മിൽ വ്യാവഹാരികമായ കാര്യങ്ങളിലെല്ലാം, ആത്മതത്വം ഒഴികെയുള്ള കാര്യങ്ങളിലെല്ലാം ഈ മീമാംസകരുടെ രീതിയാണ്, അവരെയാണ് പിന്തുടരുന്നത്. വ്യവഹാരി ഭാട്ടനയം എന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു നയത്തെ സ്വീകരിച്ചത് കൊണ്ടാണ് ചാതുർവർണ്ണയം പോലെയുള്ള കാര്യങ്ങളിലും എല്ലാം ശ്രുതി സ്മൃതികളെയൊക്കെ അദ്വൈതികളും സ്വീകരിച്ചത്. അതിനെന്തെങ്കിലും വ്യാഖ്യാന ഭേദങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെയും സ്വീകരിച്ചത് കൊണ്ടാണ് അത് പിന്നീട് ഇന്ന് വിവാദ വിഷയമായി തീർന്നത്. പക്ഷെ അതിൻ്റെ അടിസ്ഥാനപരമായ പ്രമാണം ഇതാണ്, ആ മീമാംസകരുടെ മതത്തെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആത്മീയ സാധകന്മാരും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം, വിധി നിഷേധങ്ങൾ അറിഞ്ഞിരിക്കണം, കാര്യാകാര്യങ്ങളെ ഭഗവാൻ പറഞ്ഞതുപോലെ കാര്യാകാര്യങ്ങൾ അറിഞ്ഞ് ചെയ്യേണ്ടത് ഏത്, ചെയ്യാൻ പാടില്ലാത്ത ഏതാണെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്? ധർമ്മ ജിജ്ഞാസ മാത്രമല്ല അധർമ്മ ജിജ്ഞാസയുണ്ട്. അധർമ്മോപി ഹിംസാദി പ്രതിഷേധ ചോദനാ ലക്ഷണത്വാ ജിജ്ഞാസ പരിഹാരായ. അധർമ്മം എന്ന് പറയുന്ന ഹിംസാദികൾ പ്രതിഷേധ വാക്യമാണ് അതിന് പ്രമാണം. അതുകൊണ്ട് അതും അറിയണം, അറിയാൻ ആഗ്രഹിക്കണം, ഇതിന് പരിഹരിക്കാൻ വേണ്ടി അനുഷ്ഠിക്കാൻ വേണ്ടി അല്ല എന്നർത്ഥം. തയോഹോ ചോദനാലക്ഷണയോഹോ അർത്ഥ അനർത്ഥയോഹോ ധർമ്മ അധർമ്മയോഹോ ഫലി പ്രത്യക്ഷേ സുഖ ദുഃഖേ ശരീര വാങ് മനോഭിർ ഏവ ഉപഭുജ്യമാനേ വിഷയേന്ദ്രിയ സംയോഗ ജന്യേ ബ്രഹ്മാദിഷു സ്ഥാവരാന്തേഷു പ്രസിദ്ധേ. തയോഹോ ചോദനാലക്ഷണയോഹോ വാക്യമാണ് അതിന് പ്രമാണം. ഏത വാക്യം, അതാണ് പ്രമാണം. ഏതിന്? ധർമ്മത്തിനും അധർമ്മത്തിനും. അത് തന്നെ വിശദീകരിക്കുന്നു. അർത്ഥ അനർത്ഥയോഹോ, ഒന്നർത്ഥമാണ് മറ്റൊന്ന് അനർത്ഥമാണ്. ഏതാണ് അർത്ഥം? ധർമ്മ അധർമ്മയോഹോ, ധർമ്മമാണ് അർത്ഥം, അധർമ്മമാണ് അനർത്ഥം. ധർമ്മത്തിനും അധർമ്മത്തിനും, അർത്ഥത്തിനും അനർത്ഥത്തിനും പ്രമാണമായിരിക്കുന്നത് ശ്രുതിവാക്യമാണ്. അതിൻ്റെ ഫലേ, അതിൻ്റെ ഫലം, ധർമാധർമ്മങ്ങളുടെ ഫലം എന്ന് പറയുന്നത് എന്താണ്? പ്രത്യക്ഷേ ധർമ്മം, അതായത് കർമ്മത്തിന്റെ ഫലം എന്താണ്? മുമ്പും നമ്മൾ ചർച്ചയിച്ചുള്ളതാണ്. കർമ്മത്തിന്റെ മുഖ്യമായ ഫലം എന്ന് പറയുന്നത് എന്താണ്? സുഖ ദുഃഖേ. അടുത്ത് പറയുന്നു സുഖവും ദുഃഖവുമാണ് കർമ്മഫലം എന്ന് പറയുന്നു. കർമ്മ

ഫലമെന്ന് പറയുന്നത് അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കർമ്മത്തിന് മുഖ്യമായ ഫലം, ഏത് കർമ്മമായാലും ശരി, അത് ലൗകികമായാലും ശരി വൈദികമായാലും, ആ കർമ്മങ്ങളുടെ എല്ലാം മുഖ്യമായ ഫലം എന്ന് പറയുന്നത് രണ്ടാണ്, സുഖവും ദുഃഖവും. പുണ്യത്തിന്റെ ഫലം സുഖം, പാപത്തിന്റെ ഫലം. നമ്മൾ ഏതെങ്കിലും നിമിഷം സുഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത് ചെയ്ത പുണ്യകർമ്മത്തിന്റെ ഫലമാണ്. ഏതെങ്കിലും സമയം ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചെയ്ത പാപത്തിന്റെ ഫലമാണ്. സാഹചര്യങ്ങളെല്ലാം അതിന്റെ വെറും നിമിത്തങ്ങൾ മാത്രം. അതിനെ അഭിവ്യഞ്ജകങ്ങൾ എന്ന് പറയുന്നു. കാരണങ്ങളെല്ലാം അത് കാരണമല്ല എന്നുവെച്ചാൽ അതിനെ പ്രകടിപ്പിക്കുന്നതാണ് സാഹചര്യങ്ങളും മറ്റും. അതായത് വേറൊരാൾ വന്ന് നമ്മളെ ദേഹത്ത് അടിക്കുന്നു, അടിക്കുമ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാകുന്നു. അപ്പോൾ ഈ അടിയെന്ന് പറയുന്നത് എന്താണ്? അത് അതിന്റെ അഭിവ്യഞ്ജകമാണ്. ഉള്ളിലിരുന്ന ദുഃഖത്തെ പ്രകടമാക്കുന്നതിനുള്ള ഒരു ദുഃഖമാണ്. ആ ദുഃഖം എന്ന് പറയുന്നത് എന്താണ്? പൂർവ്വ കർമ്മത്തിന്റെ ഫലമാണ്. ഉള്ളിൽ വന്ന ആ ദുഃഖം പൂർവ്വ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് ദുഃഖത്തെ തരുന്നത്. അതിനൊരു നിമിത്തം വേണം പുറമേ നിന്ന്. ആ നിമിത്തമാണ് നമുക്ക് അടിയായിട്ട് കിട്ടിയത്. പക്ഷെ ആ ദുഃഖം എന്ന് പറയുന്നത് ഈ അന്യന്റെ കർമ്മത്തിന്റെ ഫലമല്ല. നമ്മളെന്താണ് പറയുന്നത്? അന്യൻ വന്ന് എന്റെ ദേഹത്തടിച്ചു, അപ്പോൾ അന്യന്റെ പ്രവൃത്തിയുടെ ഫലമായി ഞാൻ ദുഃഖം അനുഭവിച്ചു എന്നാണ്. അന്യന്റെ പ്രവൃത്തിയുടെ ഫലമായി ആരും ദുഃഖം അനുഭവിക്കത്തില്ല എന്നത്. പക്ഷെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ദുഃഖത്തെ പ്രകടമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തി അന്യന്റെ ഭാഗത്ത് നിന്നുണ്ടായി. അതാണ് തല്ലെന്ന് പറയുന്നത്. അന്യന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് എനിക്ക് ദുഃഖത്തെ ഉണ്ടാക്കത്തില്ല, എന്റെ പ്രവൃത്തി എനിക്ക് ദുഃഖത്തെ ഉണ്ടാക്കത്തില്ല. പക്ഷെ എന്റെ ആ ദുഃഖത്തെ പ്രകടമാക്കുന്നതിന് ഒരു നിമിത്തം, കാരണമെന്ന് പറയുന്നത് ഉണ്ടല്ലോ. അതിന് സാക്ഷാത്തായിട്ടുള്ള കാരണങ്ങളുമുണ്ട്, നിമിത്ത കാരണങ്ങളുമുണ്ട്, ഉപാദാന കാരണങ്ങളുമുണ്ട്, നിമിത്ത കാരണങ്ങളുമുണ്ട്. അപ്പൊ സാക്ഷാത്തായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് എന്റെ തന്നെ കർമ്മമാണ്. ഞാൻ മുമ്പ് ചെയ്ത കർമ്മങ്ങളിൽ നിന്നും എന്റെ അന്തഃകരണത്തിലുണ്ടായ അദൃഷ്ടം, ആ അദൃഷ്ടത്തിൽ നിന്നും ഉണ്ടായതാണ് എന്റെ ഉള്ളിലുണ്ടായ ദുഃഖം. അതിന് ഈ തല്ലിയവൻ എന്ത് ചെയ്തു? ഒരു നിമിത്തമായി തീരും. അപ്പൊ ആ ദുഃഖത്തെ പ്രകടമാക്കുക, ഉള്ളത് അതിനെ അഭിവ്യക്തമാക്കുക എന്ന് പറയും. അതിനുള്ള ജോലിയാണ് ഈ തല്ലിയവൻ ചെയ്തത്. വേറൊരാളുടെ തല്ലുകൊണ്ട് താൻ ദുഃഖിക്കുന്നു എന്ന് വെച്ചാൽ തന്റെ തന്നെ കർമ്മത്തിന്

ഇവിടെ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, അനുപ്രവേശം എന്താണ്, അതെങ്ങനെ സംഭവിക്കുന്നു, സൃഷ്ടിയിൽ സൃഷ്ടാവ് പ്രവേശിച്ചു, അത് പറഞ്ഞു. സൂര്യൻ്റെ ജലത്തിലുള്ള പ്രതിബിംബം പോലെ അത് വിശദീകരിച്ചു. അത് ഇതെന്തിനു വേണ്ടി സൃഷ്ടാവ് ഇതിൽ പ്രവേശിച്ചിരിക്കുന്നു അത് പറഞ്ഞു. ഉപലബ്ധ്യർത്ഥത്വ, തൻ്റെ തന്നെ ഉപലബ്ധിക്ക് വേണ്ടി, തൻ്റെ തന്നെ സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിശദീകരിച്ചത്. എന്താകൊണ്ട് പ്രയോജനം? പുരുഷാർത്ഥത്വ ശ്രമം, പുരുഷാർത്ഥം, അതാണ് പുരുഷാർത്ഥം. അതിൽ ഒന്ന് പറയുന്നു പ്രാഗുത്പത്തി അനുപലബ്ധ. പ്രധാനപ്പെട്ട ദൈവത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് വിഷയങ്ങൾ ഇവിടെ ചർച്ച ചെയ്യും. ഉത്പത്തിക്ക് മുമ്പ് അനുപലബ്ധമായിരുന്നു, ഇനി ഉത്പത്തിക്ക് ശേഷം ഇത് ഉപലബ്ധമാണ്. അതിന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു ഇതെങ്ങനെ ഉത്പത്തിക്ക് മുമ്പ് അനുപലബ്ധമായിരുന്നു ആത്മാവ് സുഷുപ്തി പോലെ ഇവിടെ അനുപലബ്ധമായിരുന്നു. സുഷുപ്തി പോലെയുള്ള സ്ഥിതി അല്ലെങ്കിൽ ആ സുഷുപ്തമായ സ്ഥിതി രണ്ടു തരത്തിലും പറയാം. അത് അവിടെ ഉപലബ്ധിയൊന്നുമില്ല. അത് വിശദീകരിക്കുന്നുണ്ട് പാർട്ടിയൊക്കെ. നിർദ്ധൂത അശേഷ നാനാത്വ തദ്ഹേതു അവിഭാഗവാൻ, അവസ്ഥയെക്കുറിച്ച് പറയുന്നതാണ്. നിർദ്ധൂത അശേഷ നാനാത്വം, നാനാത്വം അനുഭവപ്പെടുന്ന ഇവിടെ ഈ ജാഗ്രസ്വപ്നങ്ങൾ, ഈ നാനാത്വത്തെ വെച്ചാൽ നാനാത്വ പ്രതീതി, നാനാത്വ ബോധം, അതിൻ്റെ സ്ഥാനത്ത് ഏകത്വ ബോധം വരുത്താനാണ് ശ്രമിക്കുന്നത് ജീവൻ. പക്ഷെ ഇത് യാതൊരു ശ്രമവും കൂടാതെ ഇവിടെ അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടി വരുന്നു. ഗുരു ശാസ്ത്രം ഇതെല്ലാം വരുന്നു, പക്ഷേ ഇതൊന്നും കൂടാതെ നിർദ്ധൂതമായി

അത് സ്വയമില്ലാതായി. എന്താണ് ഇല്ലാതായി? ദശേഷ നാനാത്വം. ഇവിടെ ഈ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ നാനാത്വമൊന്നും യാതൊരു ശ്രമവും കൂടാതെ ഇവിടെ ഇല്ലാതായി. ആര് ശ്രമിച്ചിട്ട് അവിടെ ഇല്ലാതായത്? അവരുടെ ഭാഗത്തു നിന്നും ഒരു ശ്രമവും ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ഈ നാനാത്വം അനുഭവപ്പെടുന്നു? എന്തോ ഒരു കാരണമുണ്ട്. നാനാത്വം ഇവിടെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ നാനാത്വം എന്നല്ല, ഏത് അനുഭവത്തിനും ഒരു കാരണങ്ങളാണ്, പല കാരണങ്ങളാണ്. മുമ്പ് എന്നിരിക്കുന്ന ഈ വസ്തു എനിക്ക് അനുഭവപ്പെടുന്നു, വസ്തുവാണ്. എന്തുകൊണ്ട്? പല കാരണങ്ങളുണ്ടെന്നു. ആ വസ്തു തന്നെ കാരണമാണ്, എൻ്റെ മനസ്സ് കാരണമാണ്, എൻ്റെ ഇന്ദ്രിയങ്ങൾ കാരണമാണ്, ഇന്ദ്രിയവും വസ്തുവായിട്ടുള്ള സംബന്ധം കാരണമാണ്. ഓരോ വസ്തുവിനെ സംബന്ധിച്ചും അനേക കാരണങ്ങൾ കൂടി ചേർന്നാണത് അനുഭവവേദ്യമാണ്. അങ്ങനെയാണെങ്കിൽ ഈ നാനാത്വം, ഈ നാനാത്വം അനുഭവപ്പെടുന്നതിനുള്ള ഒരു കാരണം, അതില്ലാതെ ഇത് അനുഭവപ്പെടത്തില്ല. ഈ പുസ്തകം അനുഭവപ്പെടുന്നതിനുള്ള കാരണം ഇപ്പോൾ ഇത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേണം. കണ്ണ് മറ്റെപ്പോഴെങ്കിലും ഉണ്ടായ ഇപ്പോൾ വേണം. ഏത് കാലത്തിലാണോ അനുഭവമുള്ളത്, ഏതവസ്ഥയിലാണോ അനുഭവമുള്ളത്, അവിടെ കാരണങ്ങളെല്ലാം വേണം, അല്ലെങ്കിൽ അത് അനുഭവപ്പെടുത്തും. ഒരു നിയമമാണ്, കാരണവും കാര്യവും അനുഭവത്തെ സംബന്ധിച്ച് അത് സമകാലമായിരിക്കുന്നു, അല്ലെങ്കിൽ അനുഭവം ഉണ്ടാകത്തില്ല. ഇവിടെ അനുഭവമാണ് ഈ നാനാത്വം. അപ്പോൾ ഇതിൻ്റെ ഈ നാനാത്വ അനുഭവത്തിൻ്റെ കാരണം ഇവിടെ തന്നെ ഉണ്ടായിരിക്കുന്നു, അതുകൊണ്ട് ഇത് അനുഭവപ്പെടുന്നു. പക്ഷെ അത് നിരസ്തമായാലോ? ഈ നാനാത്വ അനുഭവത്തിൻ്റെ കാരണമില്ലാതായാൽ ഇനി നാനാത്വ അനുഭവമില്ല. നാനാത്വ അനുഭവം എവിടെയാണ് ഇല്ലാത്തത്? സുഷുപ്തി. അപ്പോൾ നമുക്ക് ഊഹിക്കാൻ എന്താണോ, അവിടെ ഈ നാനാത്വ അനുഭവത്തിൻ്റെ കാരണവുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഈ നാനാത്വം അവിടെ അനുഭവപ്പെട്ടത്. എന്താണോ ഈ നാനാത്വ അനുഭവത്തിന് കാരണമായിരിക്കുന്നത്, അതിന് എന്ത് പേരിട്ടും വിളിക്കാം. മായയെന്നോ അവിദ്യയെന്നോ അജ്ഞാനമെന്നോ എന്ത് പേരിട്ടും വിളിക്കും. എന്തുകൊണ്ട് ഇത് അനുഭവമാകുന്നില്ല? ആ അനുഭവത്തിന് കാരണം എന്തോ അതില്ലാത്തതുകൊണ്ട്. അതാണ് നിർദ്ധൂത അശേഷ നാനാത്വ തദ്ഹേതു. അശേഷ ഈ നാനാത്വവും ഇതിൻ്റെ ഹേതുവും നിർദ്ധൂതമായിരിക്കുന്നു, ഇല്ലാതായിരിക്കുന്ന ഒരവസ്ഥ. അത് നമുക്ക് ഈ സൃഷ്ടിക്കുമ്പോഴുള്ള അവസ്ഥ ഒന്നോ അല്ലെങ്കിൽ സുഷുപ്തൻ്റെ അവസ്ഥയെന്നോ അല്ലെങ്കിൽ തുര്യനെന്നോ ഏത് പേരിലും പറയാം, നിർഗുണ ബ്രഹ്മമെന്നോ ഏത് വിശേഷങ്ങൾ കൊണ്ടോ തന്നെ പറയാം. അങ്ങനെ ഒരവസ്ഥ, നമ്മുടെ ഒരു സങ്കല്പമാണ്. അങ്ങനെ ഒരവസ്ഥയായിരിക്കണം, അല്ലെങ്കിൽ ഒരു യുക്തിയിലൂടെ ബോധ്യപ്പെടുന്നതാണ്. ഇവിടെ എന്തുകൊണ്ട് ഈ നാനാത്വം അനുഭവപ്പെടുന്നില്ല? നാനാത്വത്തിന് കാരണമില്ല അവിടെ. അതുകൊണ്ടെന്താണ്? ആ വിഭാഗമാണ്, ഇവിടെ വിഭാഗങ്ങളില്ല. ഒരു തരത്തിലുള്ള ഇവിടെ വിഭാഗം ഉണ്ട്. ഞാൻ കാണുന്നവൻ, എൻ്റെ കാഴ്ച, ഞാൻ കാണുന്ന വിഷയങ്ങൾ, ഇത്തരത്തിലുള്ള നാനാതരത്തിലുള്ള വിഭാഗം. ഞാൻ ചെയ്യുന്നവൻ, ഞാൻ ഇച്ഛിക്കുന്നവൻ, ഇങ്ങനെ നാനാതരത്തിലുള്ള വിഭാഗങ്ങൾ അതവിടെയില്ല. കാരണം നാനാത്വം അതിൻ്റെ ഹേതുവിനോടുകൂടി തന്നെ അവിടെ അപ്രത്യക്ഷം. ഒന്ന് കേവലമായ വസ്തു മാത്രം, അനന്യസാക്ഷിക. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അന്യസാക്ഷികനായിട്ട് താനിരിക്കുന്നു. ഇവിടെ താൻ എല്ലാത്തിനെയും കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്നെയും ആരോ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അനുഭവം എന്നെ എന്തുകൊണ്ട് ഒരാൾ കാണുന്നു? കാരണം ഇവിടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവൻ ഈ ഞാനല്ല. സ്വപ്നത്തിൽ അവിടെ മാറിയുണ്ട്, ഇവിടെ ഞാൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്നു. പുരുഷനാണെങ്കിൽ അവിടെ ചെന്നപ്പോൾ സ്ത്രീയായി. ഈ ഞാനല്ല അവിടെ മാറുന്നു, മാറ്റം പോയി. ഈ ഞാൻ ഇവിടെ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ശിശുവായിരിക്കുന്നു, നാളെ യുവാവായിരിക്കുന്നു, പിന്നീട് വൃദ്ധനാകുന്നു, ഇങ്ങനെ അന്യസാക്ഷികനായിരിക്കുന്നു. അപ്പോൾ ഈ മാറ്റങ്ങളെല്ലാം ഗ്രഹിക്കുന്ന ഒരാൾ, അതായത് എന്നെ അറിയുന്ന ഒരാളുകൂടെ ഈ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ മാറ്റങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും അന്യൻ്റെ അനുഭവം എനിക്കുണ്ടാകുന്നില്ല, എനിക്ക് എൻ്റെ അനുഭവം ഉണ്ടാകുന്നില്ല. പക്ഷെ എന്നിൽ പല അനുഭവങ്ങൾ മാറി മാറി വരുന്നു.
ഈ അനുഭവങ്ങൾക്കൊരു സാക്ഷി ഉണ്ടായതേ പറ്റും. ഞാനിപ്പോൾ അന്യസാക്ഷികനായിരിക്കുന്നു. എൻ്റെ എല്ലാ അനുഭവങ്ങൾക്കും മാറിക്കൊണ്ടിരിക്കുന്ന എൻ്റെ അനുഭവങ്ങൾക്കും മറ്റൊരു ഒരാൾ, എന്നെ അറിയുന്ന ഒരാൾ അയാളോട് കൂടിയിരിക്കുന്നു. അതുകൊണ്ടാണ് എനിക്ക് ജാഗ്രത്തിൽ നിന്ന് സ്വപ്നത്തിലേക്കും സ്വപ്നത്തിൽ നിന്ന് ജാഗ്രത്തിലേക്കും ഇങ്ങനെ വരാൻ, ഇവിടെ തന്നെ നാനാ അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ കഴിയുന്നു. ഇതിനെല്ലാം സാക്ഷിയായി ഒരാൾ ഇരിക്കുന്നുണ്ട്. അതാണ് അന്യസാക്ഷി. ഈ ദ്വൈതാനുഭവത്തിലെ ഈ അന്യസാക്ഷിയായിട്ടിരിക്കാൻ പറ്റും. പക്ഷേ അവിടെ എന്താണ്, അനന്യസാക്ഷികനാണ്. ഈ അനുഭവം ഇല്ലെങ്കിൽ പിന്നെ സാക്ഷിയുടെ ആവശ്യമില്ല. അവിടെ പിന്നെ കേവലനായിരിക്കുന്നു, ഏകനായിരിക്കുന്നു, അദ്വൈതനായിരിക്കുന്നു. ആരാണത് പ്രത്യം? അതാണ് ഇതിൻ്റെ വാസ്തവ സ്വരൂപം. ഞാൻ സൃഷ്ടിക്കുന്നുണ്ടായിരുന്നതാണ് വാസ്തവ സ്വരൂപം. നാമാദി ജന്മത. ഈ അനുഭവത്തിന് മുമ്പ് ഉള്ള അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. ഈ ജാഗ്രത സ്വപ്നാനുഭവങ്ങൾക്ക് മുമ്പ് താനങ്ങനെ കേവല സ്വരൂപസ്ഥിതനായിരുന്നു. പ്രത്യേകം ആസി അങ്ങനെയായിരുന്നു. അവിടെ നിന്നാണ് ഇതുണ്ടായത്. അതാണ് പറയുന്നത് അനുപലബ്ധാത്മാ. ഇവിടെ ആത്മാവ് ഉപലബ്ധാവായിരിക്കുന്നു, എല്ലാം അറിയുന്നവനായിരിക്കുന്നു. കാരണം ഇവിടെ അറിയാൻ വിഷയങ്ങളുണ്ട്. ഇവിടെ ഈ നാനാത്വത്തെ എല്ലാം ഗ്രഹിക്കുന്ന, നാനാത്വത്തെ അറിയുന്നവൻ്റെയും അറിവായി ഇവിടെ സ്ഥിതി ചെയ്യുന്നു. പക്ഷെ അവിടെ ഇതൊന്നുമില്ല. അതുകൊണ്ട് കേവല പ്രത്യേക രൂപത്തിലിരുന്നു. അവിടെ നിന്നാണ് ഈ അനുപ്രവേശം സംഭവിച്ചത്, സൃഷ്ടിയിലേക്ക് വന്നതെന്ന് പറയാൻ വേണ്ടി പറയുകയാണ്. അത് ഇന്നെന്ത് മാറ്റം വന്നെന്നാണ് അടുത്ത് പറയുന്നത്. ദൃഷ്ടാദി രൂപത താവത് വ്യതിരോഗോ അഭവത് പുരാ നാ ജ്ഞാതോസ്തി ദൃഷ്ട. ഇവിടെ അങ്ങനെയല്ല, അന്യസാക്ഷിയുണ്ട്. ഞാനിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു, എന്നെ കാണുന്ന ഒരാൾ. അയാളാണ് പറയുന്നത് എന്താണ്, നീ തന്നെയാണ് സ്വപ്നത്തിൽ വേറൊരാളായിരുന്നത്, നീ തന്നെയാണ് ജാഗ്രതയിൽ ഇപ്പോൾ വേറൊരാളായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ടുപേരുണ്ടല്ലോ അദ്ദേഷ്ടാക്ക. ഇത് രണ്ടുപേരുള്ളതുപോലെ നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നു. എന്തായാലും ഒരാളല്ല, കാരണം മാറ്റങ്ങൾ സംഭവിക്കുന്നു, പ്രതിക്ഷണം മാറ്റം സംഭവിക്കുന്നു. അതിനെ ഗ്രഹിക്കുന്ന ഒരുവനുണ്ട്. അത് നമ്മൾ പറയും സാക്ഷി. അപ്പോൾ ഇവിടെ താൻ അന്യസാക്ഷിയായിരിക്കുന്നു. പക്ഷെ അവിടെ എന്താണ്, അന്യാകോസ്തി ദുഷ്ട. വേറെ ദുഷ്ടാവ് ഒന്നും അവിടെ ഇല്ല, ഏകനാണ്. ദുഷ്ടാദി രൂപതസ്ഥാവൻ വ്യതിരേകോ അഭവത് പുരാ ആ പണ്ട് പുരാ എന്ന് പറഞ്ഞാൽ ഈ അവസ്ഥയിലേക്ക് വരുന്നതിന് മുമ്പ്, ഈ സൃഷ്ടിയിലേക്ക് അനുപ്രവേശം നടക്കുന്നതിന് മുമ്പ് ഈ ദുഷ്ടാദിഭാവങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. നാമാദി ജന്മനി ദുഷ്ട ഇത്യാദി രൂപാന്യോപ്യഭൂ. പിന്നെ എന്താ സംഭവിക്കുന്നത്? ഈ അനുപ്രവേശം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ വിചാരിക്കുന്നത് പോലെ അങ്ങനെ ഒരാളിരുന്നു, ഇതെല്ലാം സൃഷ്ടിച്ചു, പിന്നീട് അതിൻ്റെ അകത്തേക്ക് കടന്നുകൂടി, ഒരു സങ്കല്പങ്ങളാണല്ലോ വരുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. നാമാദി ജന്മനി ജാഗ്രത സ്വപ്നത്തിലേക്ക് വരുന്നു. മുമ്പ് എങ്ങനെയായിരുന്നു? ദുഷ്ടാദി രൂപത്തെ വ്യതിരേകോ അഭൂത്. ദുഷ്ടാദി ഈ ഭാവങ്ങൾക്കെല്ലാം അവിടെ ദുഷ്ട, ശ്രോത, മന്ദ, വിജ്ഞാത ഈ ഭാവങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ നാമാദി ജന്മനി

ഇതിൻ്റെ ജന്മം എന്ന് പറയുന്നത്. ഈ അനുഭവത്തിൽ നമ്മളിതിൻ്റെ എന്ന് പറഞ്ഞതുപോലെ ജന്മസ്ഥിതി അപ്യങ്ങൾ, ജന്മസ്ഥിതി ലയങ്ങളെല്ലാം അതും അനുഭവിക്കുന്നു. ഈ ജന്മസ്ഥിതി നാശങ്ങളുടെ അനുഭവം ഈ അനുഭവത്തിലേക്ക് വരിക, ജാഗ്രതയിലേക്ക് വരിക, ഇത് തന്നെയാണ് ഇതിൻ്റെ ജന്മം, നാമാദികളുടെ ജന്മം എന്ന് പറയുന്നത്. ആ ജന്മത്തിൽ പിന്നീട് നമ്മൾ ജന്മസ്ഥിതി നാശങ്ങൾ അനുഭവിക്കുകയാണ്. ഇത് ആകെ ഒരു ജന്മമാണ്, ഇതൊരു സൃഷ്ടിയാണ്. സൃഷ്ടിച്ചിട്ട് അനുപ്രവേശം ചെയ്തു എന്ന് പറയുമ്പോൾ ഓരോ വസ്തുക്കളെയും ഇവിടെ സൃഷ്ടിച്ച് അനുപ്രവേശം ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ പ്രകടഭാവം, ജാഗ്രത സ്വപ്നാദി അനുഭവം, ഇതല്ലാതെ വരെ അവിടെ സൃഷ്ടിയില്ല. കാരണം സൃഷ്ടിശൂന്യമായൊരവസ്ഥ അത് നമുക്കറിയാം, അങ്ങനെ ഒന്നുണ്ടായിരുന്നു, അവിടെ നിന്നാണ് ഇതിലേക്ക് വന്നത്. സ്വാനുഭവമാണ്, ആർക്കും നിഷേധിക്കാൻ വയ്യാത്ത അനുഭവമാണ്. പിന്നെ സൃഷ്ടിയുടെ രഹസ്യം എന്താ എന്ന് അന്വേഷിക്കേണ്ട കാര്യം, സൃഷ്ടിയും സൃഷ്ടിയുടെ കാരണമെന്തോ അതുമില്ലാതിരുന്ന ഒരവസ്ഥ. കാരണം ഉണ്ടെങ്കിൽ സൃഷ്ടി ഉണ്ടായ തീരും. അങ്ങനെ ഒരവസ്ഥയിൽ നിന്ന് ഇവിടെ വരുന്നു. അപ്പോൾ പറയുന്നു ഇവിടെ കാരണം കാര്യം അതിനോട് ചേർന്ന് വരുന്ന എല്ലാം ഉണ്ടാകും. ദൃഷ്ടാവ് ശ്രോതാവ് മന്ദാവ് എന്നെല്ലാം പറയുന്ന ഈ ഭാവങ്ങളെല്ലാം ഒരുമിച്ച് വരും, പ്രകടമാകും. സ്ക്രീനിലെ നാമരൂപങ്ങളെല്ലാം ഒരുമിച്ച് പ്രകടമാകുന്നു, എല്ലാം ഒരുമിച്ച് കാണുകയാണ്. ഒരു സമയം എല്ലാം വരുന്നു, നാനാവർണ്ണങ്ങളും നാനാരൂപങ്ങളും ശബ്ദരൂപങ്ങളെല്ലാം നമുക്ക് ഒരേ സമയം അനുഭവപ്പെടുന്നു. അതെങ്ങനെ വരുന്നു? അതിൻ്റെ കാരണം എല്ലാം അവിടെ തന്നെ ഉണ്ട്, പുറമിൽ നിന്നും വന്നാൽ. അല്ലേ, മുമ്പിലിരിക്കുന്ന സ്ക്രീനിൽ എന്തൊക്കെയാണോ അനുഭവപ്പെടുന്നത് അതിൻ്റെ കാരണങ്ങളെല്ലാം അവിടെ തന്നെയുണ്ട്. കാരണം വേറൊരു കാലത്തിലും കാര്യം വേറൊരു കാലത്തിലും. എന്താണോ പ്രതീതി അനുഭവം, അതിൽ കാര്യകാരണങ്ങളെല്ലാം കൂടി ചേർന്നിരിക്കും. അതാണ് നാമാദി ജന്മം എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെയും നാമാദി ജന്മങ്ങൾ, ഈ ജാഗ്രത സ്വപ്ന അനുഭവങ്ങൾ ഈ അനുഭവത്തിൽ വരുമ്പോൾ ഈ അനുഭവത്തിൻ്റെ കാരണത്തെ അന്വേഷിച്ചെങ്കിലും പോകേണ്ട കാര്യമില്ല. ഇതിൻ്റെ കാരണം വേറൊരിടത്തും ഇല്ല, അതിനോട് പറയുന്നതിൻ്റെ താല്പര്യം. നമ്മൾ പറയും എന്തുകൊണ്ടിതാ കാണും, കണ്ണുള്ളത് കൊണ്ട് കാണുന്നു. കണ്ണെന്താ വേറെ ഏതെങ്കിലും കാലത്തായിരുന്നു? കണ്ണിവിടെയല്ലേ, ഈ അനുഭവ കാലത്തിലല്ലേ കണ്ണു. ഈ അനുഭവത്തിന് എന്തൊക്കെ കാരണമായിട്ടുണ്ടോ അതെല്ലാം ഇവിടെ തന്നെയുണ്ട്. വേറെ ഒരിടത്തു നിന്ന് ഇത് വന്നാൽ ഇതെന്തുകൊണ്ട് കാണുന്നു, ഇതിൻ്റെ കാരണമുള്ളത് കൊണ്ട്, വേറൊരു സമാധാനം എന്നൊക്കെ പറയുന്നില്ല. കാരണം ഉള്ളതുകൊണ്ട് ഇത് കാണുന്നെങ്കിൽ, കാരണമുണ്ടെങ്കിൽ ഇത് കണ്ടേ പറ്റും. കാരണം ഉണ്ടായിരിക്കുക, കാണാതിരിക്കുക, അത് സംഭവിക്കത്തില്ല. കാരണം ഇത് കാരണമുള്ളതുകൊണ്ടാണ് കാണുന്നത്. അപ്പോൾ ഈ കാര്യകാരണങ്ങൾ എന്ന് പറയുന്നത് ദുഷ്ട ഇത്യാദി രൂപം, ദൃഷ്ടാവ് ശ്രോതാവ് മന്ദാവ് വിജ്ഞാതാവ്, ഈ രൂപത്തിൽ കാണുന്നവൻ, കേൾക്കുന്നവൻ, മണക്കുന്നവൻ, രുചിക്കുന്നവൻ, ചിന്തിക്കുന്നവൻ, നിശ്ചയിക്കുന്നവൻ, പ്രവർത്തിക്കുന്നവൻ, ഇച്ഛിക്കുന്നവൻ, ഈ ഭാവങ്ങളെല്ലാം ഇതിനോട് അന്യമായി ചേർന്ന് ഇതാണ് ദുഷ്ടാദി രൂപ അന്യം. ഈ ദുഷ്ടാദി രൂപങ്ങളോടുകൂടി ചേർന്ന ദൃശ്യം അനുഭവപ്പെടുന്നു എന്ന് പറയും. മുമ്പ് കേവലമായ അലുത്ത ദീപം, ഒരിക്കലും ലോകം സംഭവിക്കാത്ത ഒരു ദീപം, അതാണോ ഇതിനൊക്കെ കാരണം എന്ന് പറയാൻ കഴിയില്ല. കാരണം അത് ആ അലുപ്ത ദീപം, ഒരിക്കലും ലോകം സംഭവിക്കാത്ത ആ ദീപം, ആ ദീപം പ്രകാശിക്കുമ്പോൾ ഇതൊന്നുമില്ല, കേവലമായി ആ ദീപം മാത്രം പ്രകാശിക്കും, അതാണ് സുഷുപ്തി. അവിടെ ഇതൊന്നുമില്ല, ഇതിന് കാരണം അതാണെന്ന് പറയാൻ പറ്റും, അതൊന്നും പറയാൻ കഴിയില്ല. എങ്കിലത് ഇവിടെ അവിടെ അങ്ങനെ അത് പ്രകാശിക്കാൻ കഴിയില്ല, അവിടെ ഇതൊക്കെ അനുഭവപ്പെടുന്നു. ഇതിൽ നിന്നൊരു സ്വാതന്ത്ര്യം ഒരിക്കലും ഇല്ലാതിരിക്കും. ഇതങ്ങനെയല്ല, ഇതിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെ അനുഭവിക്കുന്നുണ്ട്. ജാഗ്രത സ്വപ്നങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെ ഈ ജീവൻ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ കേവലമായ അവസ്ഥ നില, അതാണ് ഇതിനൊക്കെ കാരണമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നെന്താ ഇതിനൊക്കെ കാരണം? ഇതിന് കാരണം ഇവിടെ തന്നെയുണ്ട്. ഇതിൻ്റെ കാരണം അന്വേഷിച്ച് വേറൊരിടത്തും പോകേണ്ട കാര്യമുണ്ട്. ഇതിൻ്റെ കാരണം വേറൊന്നുമല്ല, ദുഷ്ടാതിരൂപാന്യം, ദുഷ്ടാശ്രോതാവ് എന്നുള്ള ഈ ഭാവത്തോടുകൂടി നാമാദി ജന്മൻ, ഈ നാമാദികളുടെ ജന്മം, അതിൻ്റെ പ്രകടഭാവം, അതിൻ്റെ പ്രതീതി ഇവിടെ ഉണ്ടാകുന്നു.

ഇതിന്റെ കാര്യകാരണങ്ങളെല്ലാം ഇല്ല തന്നെ, ഇതിനപ്പുറം പോകുന്നു. ആ അലുപ്ത ദീപം, നാശം വരാത്ത ദീപം അതിവിടെയും ഉണ്ട്, അവിടെയും ഉണ്ട്, അതുകൊണ്ടാണ് അതിന് നാശം വരാത്ത ദീപം. അപ്പോൾ അതിൽ പിന്നെ ഇതല്ല, അതിതിന് കാരണമല്ലെന്നും പറയും. അതിത് അത് ഇതിന് കാരണമല്ലെന്നുള്ള സ്വാനുഭവമാണ്, കാരണം അതുള്ളപ്പോൾ ഇതില്ല. കാരണം കാര്യകാരണങ്ങൾക്ക് അങ്ങനെ ഒരു നിയമമുണ്ട്, തസ്സത്വേ തസ്സത്വം തഥാഭാവി തഥാഭാവം, വിജയങ്ങളുടെ നിയമവും അത് സാമാന്യ നിയമമാണ്. അങ്ങനെ ഒരു നിയമം ഇവിടെ കാണുന്നില്ല. അതുണ്ടെങ്കിൽ ഇതെല്ലാം ഉണ്ടായിരിക്കുക, അങ്ങനെ കാണുന്നില്ല. അതുണ്ട്, പക്ഷെ ഇതൊന്നുമില്ല. അപ്പോൾ അതിന് ഇതിൻ്റെ കാരണമൊന്നും പറയാൻ പറ്റും? ആ ദീപസുഷുതിയിലുണ്ട്, അവിടെ ഇതൊന്നുമില്ല. അപ്പോൾ അതിന് കാരണമൊന്നും പറയാൻ പറ്റും? അല്ല, അവിടെ ഇതിൻ്റെ കാരണങ്ങളെല്ലാം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതും കാണും. അപ്പോൾ ഇതിൻ്റെ കാരണം ഇവിടെ ഉള്ളു. അതാണ് നാമാദി ജന്മനി. മുമ്പാണെങ്കിലോ വിദ്രയോഗോ അഭവം, മുമ്പ് ഇതിൻ്റെ എല്ലാം അഭാവമായിരുന്നു, ഇതിൻ്റെ എല്ലാം ശൂന്യത എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അവിടെ ഇപ്പോൾ ഇതിനെല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഏതൊന്നിനാണോ ഇതെല്ലാം പ്രകാശിപ്പിക്കുന്നത്, അതവിടെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ കാര്യകാരണങ്ങളെല്ലാം അനുഭവപ്പെട്ടു. ഒന്നുകൂടി തെളിച്ചു പറഞ്ഞ ആ കേവലമായ സൃഷ്ടിയിൽ അവിടെ അനുഭവങ്ങളൊന്നും, ഞാൻ അജ്ഞനാണെന്നുള്ള അനുഭവം കൂടിയില്ല, ഒരു അനുഭവമില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അറിയുന്നു ഞാൻ അജ്ഞനാണ്, ഞാൻ ഇതിനെല്ലാം അനുഭവിക്കുന്നു. ഇതിൻ്റെ എല്ലാം കാരണം അതിന് നിങ്ങൾ അവിവേകമെന്നു, ഭ്രാന്തി എന്നു, മായയെന്നു, അവിദ്യ എന്നു, എന്ത് പേരിട്ട് വിളിക്കുക, അതെല്ലാം അനുഭവപ്പെടുന്ന ഇവിടെ. മറ്റൊരിടത്തും അത് അനുഭവപ്പെടുന്നില്ല. മറ്റൊരിടത്ത് പറഞ്ഞാൽ മറ്റൊരു സ്ഥലമേ ഉള്ളൂ, ഇതില്ലാത്ത സ്ഥല സുഷുതി. അപ്പോൾ ഇവിടെ ഈ നാമാദി ജന്മത്തിൽ അതിനോട് ചേർന്ന് വേർപിരിക്കാൻ വയ്യാത്ത രീതിയിൽ ഇതിൻ്റെ കാരണം അനുഭവപ്പെടുന്നു. അതാണ് തൻ്റെ അജ്ഞത. എന്തിനെക്കുറിച്ചുള്ള അജ്ഞത? പ്രത്യേക തൻ്റെ പ്രത്യേക സ്വരൂപത്തെക്കുറിച്ചുള്ള അജ്ഞത. അതിവിടെ അനുഭവപ്പെടുന്നു. അത് അനുഭവപ്പെടുന്നിടത്ത് ഈ ദൃശ്യങ്ങളുണ്ട്. അതാണ് ഈ കാണുന്ന അനുഭവം, നാമാദി ജന്മസൃഷ്ടിയും അതിൻ്റെ കാരണവും തമ്മിലുള്ള ബന്ധം. അതുകൊണ്ടാണ് മുമ്പ് പറഞ്ഞത് എന്താണ്? നിർദ്ധൂത അശേഷ നാനാത്വ തദ്ഹേതു. അശേഷ നാനാത്വവും അതിൻ്റെ ഹേതുവും നിർദ്ധൂതമായിരിക്കുന്നു, നിരസ്ഥമായിരിക്കുന്നു, ഇല്ലാതായിരിക്കുന്നു. അവിടെ ഇതൊന്നുമില്ല. അത് നിത്യമുക്തി. ആ മുക്തി അതിൻ്റെ സ്വരൂപം തന്നെ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്നതാണ് നിത്യബന്ധനം, അജ്ഞാനവും അതിൻ്റെ കാര്യങ്ങളും. ഈ നാമാദി ജന്മത്തോടുകൂടി ഇതൊക്കെ എങ്ങനെ വന്നു? ഈ കാരണം എവിടെ നിന്നുണ്ടായി? എന്തുകൊണ്ട് ആ നിത്യമുക്തിയിൽ നിന്ന് ഈ നിത്യബന്ധനം അനുഭവപ്പെടുന്നു? അതാണ് ഭാഷകാരൻ പറയുന്നത്. അത് അനിർവചനീയം, അത് മായ, അത് വേറൊരു സ്ഥലത്തും ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് പറയുന്നു ദുഷ്ട ഇത്യാദി രൂപാന്യോ ഭൂ, അതെല്ലാം ഇവിടെയാണ്, ഈ വ്യാഗ്രസ്വപ്നങ്ങളിലാണ്. ഇത് തന്നെയാണ് സൃഷ്ടി, സൃഷ്ടിക്കുമ്പോഴുള്ള അവസ്ഥ എന്ന് പറയുന്നു. അത് തന്നെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അത് വ്യാഗ്രസ്വപ്ന സൃഷ്ടിക്കുക എന്നുള്ള നിലയ്ക്ക്, ഈ ജഗത്തിനെ ബാഹ്യദൃഷ്ടിയിൽ കണ്ടുകൊണ്ട് ചിന്തിക്കുമ്പോൾ ഈ ജഗത് സൃഷ്ടിയതിൻ്റെ മുമ്പിൽ സൃഷ്ടിക്കുമ്പോഴുള്ള ഒരവസ്ഥ, അതിന് മുമ്പിലുള്ള ഒരു പരബ്രഹ്മം, അതിൽ നിന്നുള്ള ജഗത് സൃഷ്ടി, ആ രീതി രണ്ടും ഒന്ന് തന്നെയാണ്. സാധാരണ നമ്മൾ ഏതെങ്കിലും കാര്യം പറയുമ്പോൾ ഒരു ഉദാഹരണത്തെ പറയും, അത് മനസ്സിലാക്കാൻ വേണ്ടി. അതിനാ നമ്മൾ ദൃഷ്ടാന്തം എന്ന് പറയും. ഏതിനു വേണ്ടി പറയുന്നു? അതിന് ദാഷ്ടാന്തികം എന്ന് പറയും. ഒരിടത്തും ദൃഷ്ടാന്തവും ദാഷ്ടാന്തികവും ഒന്നാകത്തില്ല. ഇതൊരു നിയമമാണ്. പ്രപഞ്ചം പരമാർത്ഥമല്ല എന്നെല്ലാം പറയുന്നതിന് നമ്മൾ പറയാതെ രജ്ജുസർപ്പം പോലെ, രജ്ജുസർപ്പമാണോ പ്രപഞ്ചം? അല്ലല്ലോ. അതുകൊണ്ട് രജ്ജുസർപ്പം എന്ന് പറയുന്നത് ദൃഷ്ടാന്തം, അതിന് ദാഷ്ടാന്തികം പ്രപഞ്ചം. പക്ഷെ ഒരേ ഒരു സ്ഥലത്ത് മാത്രം ദൃഷ്ടാന്തവും ദാഷ്ടാന്തികവും ഒന്നാവും. ദൃഷ്ടാന്തം തന്നെ ദാഷ്ടാന്തികവും ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ.

എങ്ങനെ അത് പ്രാപിച്ചിരിക്കുന്നു? അതാണ് അടുത്ത് പറയുന്നു. അവിടെ തന്നെ അതിൻ്റെ പ്രയോജനത്തെക്കുറിച്ച് പറഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മൾ വിശദമായി ചർച്ച ചെയ്തു. എന്തിനു വേണ്ടി ഇത്, ഈ മാറ്റം, ഈ പ്രത്യേക രൂപത്തിൽ നിന്ന് ഈ ദുഷ്ട തുടങ്ങിയ രൂപത്തിലേക്ക് എന്തിനു മാറി? ഒരു സമാധാനം അതിനുള്ള ഉപലബ്ധി അർത്ഥത്വ, ഇതിൻ്റെ ഉപലബ്ധിക്ക് വേണ്ടി വെളിച്ചം എന്തിനു വേണ്ടി? നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സ് വരും മറ്റുള്ള എല്ലാത്തിനെയും കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിനൊരു ജോലി കൂടി എന്താണ്? അത് അതിനെ കാണിച്ചു തരാനും കൂടെ വേണ്ടിയിട്ടാണ് പ്രകാശിക്കുന്നത്, മറ്റുള്ളതിനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ ഒരു ജോലി കൂടെ അതിനുണ്ട്. അതിനെ കാണിച്ചു തന്നിട്ട് അതിന് മറ്റുള്ളതിനെ കാണിച്ചു തരാൻ പറ്റും. അതുപോലെ സ്വലബ്ധി, ആത്മ ഉപലബ്ധിക്ക് വേണ്ടിയിട്ട് ഈ ദുഷ്ടാദി രൂപത്തെ പ്രാപിച്ചു. കാണുന്നവനും കേൾക്കുന്നവനും ഒക്കെ ആയി മാറിയത് ആ കേവലമായ അവസ്ഥയിൽ നിന്ന് ഇങ്ങനെ ഒരു അവസ്ഥാന്തരത്തിലേക്ക് വന്ന് തന്നെ കാണിക്കാൻ വേണ്ടി. ഇത് അവിടെ നടക്കത്തില്ല. അത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. ആ കേവലമായ ആ അലുപ്ത പ്രകാശത്തിൽ ഇത് സംഭവിക്കത്തില്ല. ഇവിടെ വന്നാലേ ഇത് എന്താണ് ഉപലബ്ധി അത് സംഭവിക്കത്തുള്ളൂ. എന്നാ സാധ്യമല്ല. അതടുത്ത് അതിനെ കുറിച്ച് വിശദീകരിക്കുന്നു. എന്താ അതിൻ്റെ പ്രയോജനം? അവിടെ പറഞ്ഞു പുരുഷാർത്ഥത്തെ ശ്രവണമാണ്. എന്തിന് തന്നെ പ്രകാശിപ്പിക്കണം? അതാണ് പുരുഷാർത്ഥം. ആ പുരുഷാർത്ഥത്തെ ഇവിടെ നേടണം. എപ്പോഴാണോ താൻ ദുഷ്ടാവും മന്ദാവുമായെല്ലാം ഇരിക്കുന്നത് ഈ ജാഗ്രത അവസ്ഥയിൽ, ഇവിടെ തന്നെ ആ പുരുഷാർത്ഥത്തെ നേടണം. അതിനു വേണ്ടിയിട്ടാണ് അതിന്, അത് അതാണത് ശ്രുതിയുടെ താല്പര്യം. അതാണ് അതിനു വേണ്ടി ശ്രുതി പറയുന്നു ആത്മാനം ഏവ ആവേ, അവൻ തന്നെ തന്നെയാണ് ഗ്രഹിച്ചത്, തന്നെ തന്നെയാണ് അവൻ ബോധിച്ചത്. ഇവിടെ മറ്റൊന്നിനും ബോധിച്ചില്ല, വേറൊരു പരബ്രഹ്മത്തിൽ നിന്ന് സാക്ഷാത്കരിച്ചില്ല. തസ്മാത് സത്ത സർവം അഭവത്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ, ഇതുവരെ പറഞ്ഞ യുക്തികളിലൂടെയും സ്വാനുഭവത്തിലൂടെയും ചിന്തിക്കുമ്പോൾ തത്ത് സർവം അഭവത്, ആ ഏകനായിരുന്നവൻ തന്നെയാണ് ഇവിടെ സർവമായി തീർന്നിരിക്കുന്നത്, മറ്റൊരാളില്ല. സർവം തത്ത് അത് തന്നെയാണ്. അതാണ് ഇവിടെ പറഞ്ഞത് ദുഷ്ട ഇത്യാദി രൂപാനിയോ ദുഷ്ട തുടങ്ങിയ രൂപത്തെ പ്രാപിച്ചത് അവൻ തന്നെയാണ്. അത് പ്രാപിക്കുന്നതിനുള്ള കാര്യവും കാരണമെല്ലാം ഇവിടെ സംഭവിച്ചു. അതിന് മൊത്തത്തിലൊരു പേര് പറഞ്ഞ അവിദ്യയെന്നോ മായയെന്നോ സർവം അഭവത്. അതിൻ്റെ ഫലവും അത് തന്നെ. ആ ഏകനായിരുന്നവൻ പലതായി. അതുകൊണ്ടെന്താ പ്രയോജനം? ഇതറിഞ്ഞാൽ പ്രയോജനമുണ്ട്, അതറിയാത്തിടത്തോളം കാലം പ്രയോജനമുണ്ട്. അറിയുന്നതാണ് പുരുഷാർത്ഥം. അതിനാണ് ഗുരുവും ശാസ്ത്രവും എന്ന്. അതറിഞ്ഞില്ലെങ്കിലും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സതി സമ്പദ്യ ന വിദുഹു, സദാ ആ സത്തിന് സമ്പദ് പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു, പക്ഷെ അറിയുന്നില്ല. അറിഞ്ഞില്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല, അതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് പറഞ്ഞു, അതതിൻ്റെ സ്വഭാവമാണ്. പക്ഷെ അതറിയണം. അതറിയുമ്പോൾ അത് പുരുഷാർത്ഥം. ബ്രഹ്മവിത്ത് ആപ്നോതി പരം എന്ന് പറയുന്നു. ബ്രഹ്മവിത്ത് എന്ന് പറയുന്നു, അവൻ ആ പരത്തെ പ്രാപിക്കുന്നു, അതിനെ സാക്ഷാത്കരിക്കുന്നു. ആപ്നോതി എന്നുവെച്ചാൽ സാക്ഷാത്കരിക്കുന്നു. എന്തിനെ പരത്തെ? എന്താണ് ആ പരമെന്ന് പറയുന്നത്? സ്വസ്വരൂപത്തെ, അന്തർമുഖമായി ഗ്രഹിക്കുന്ന സ്വസ്വരൂപത്തെ അവൻ സാക്ഷാത്കരിക്കുന്നു. അതാണ് ബ്രഹ്മവിത്ത് എന്ന് പറയുന്നത്. അത് ഇങ്ങനെയൊക്കെ സംഭവിച്ചാലേ പറ്റും. അതുകൊണ്ട് തന്നെ ആരും സുഷുപ്തനായിരിക്കുമ്പോൾ ബ്രഹ്മവിത്താകാത്ത, അതിനിതെല്ലാം സംഭവിക്കും. ഈ കോലാഹലങ്ങളെല്ലാം സംഭവിച്ച് എന്നിട്ട് ഇതിൽ വന്ന് ഇവിടെ ഇരുന്നു കൊണ്ട് അതിനറിയും. എന്നാലേ പുരുഷാർത്ഥം സംഭവിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ അതതിൻ്റെ സ്വഭാവ മഹിമ എന്ന് പറയും. ദേവശേഷ സ്വഭാവം, ദേവന്റെ സ്വഭാവമായി ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. മുക്തിയിലേക്കും ബന്ധനത്തിലേക്കും, നിത്യമുക്തിയിലേക്ക് പോകുന്നു, നിത്യബന്ധനത്തിലേക്കും വരുന്നു. ഇവിടെ അതുപോലെ ഇവിടെ അതിനെ സാക്ഷാത്കരിക്കണം. സയോഹ വൈ തത്പരമം ബ്രഹ്മവേദ ബ്രഹ്മവിഭൂതി. അപ്പോൾ അങ്ങനെ സാക്ഷാത്കരിക്കുമ്പോൾ ഏതൊരുവനാണോ ആ പരമമായ സത്യത്തെ സാക്ഷാത്കരിക്കുന്നത്, ആ സാക്ഷാത്കാരം പ്രമേയമായിരിക്കുന്നതിൻ്റെ സാക്ഷാത്കാരം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. അവൻ അതായി തന്നെ മാറുന്നു. അവൻ അതാണല്ലോ, പിന്നെ എന്തിനാ അതായിട്ട് മാറുന്നത്?
ഇവിടെ ഉള്ള ഈ കാര്യം കാരണം

0: ങ്ങളിലേക്ക് അവൻ താതാത്മ്യപ്പെടുന്നില്ല. എങ്ങനെയാണോ സ്വാഭാവികമായി സഹജമായി ഈ ബന്ധനത്തിലേക്കും മുക്തിയിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത്, അത് പിന്നെ സംഭവിക്കുന്നില്ല. അവൻ സദാ അല്ലെങ്കിൽ നിത്യമുക്തനായി തന്നെ ഇരിക്കുന്നു. അത് ഇവിടെ ഈ ജാഗ്രത്തിൽ അത് സംഭവിക്കുന്നു. ബ്രഹ്മയോ ഭവതി ആചാര്യവാൻ പുരുഷോ വേദ. ഉറങ്ങിയാൽ പോരെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ, അതാണ് പരമാർത്ഥം. എന്തിന് ജാഗ്രത വരണം, എന്തിന് ആചാര്യം വേണം, എന്തിന് ശാസ്ത്രം വേണം? പറയുന്നു ആചാര്യവാൻ പുരുഷോ വേദ, എന്നാലേ ഇതറിയാൻ പറ്റും, എന്നാലേ സാക്ഷാത്കാരം സംഭവിക്കത്തുള്ളൂ. അവിടെ ഈ കാര്യകാരണങ്ങൾ അവിടെ ഇല്ല, കാര്യകാരണങ്ങൾ ഉള്ളിടത്തെ അത് സംഭവിക്കും. അതിന് ആചാര്യം വേണം, ശാസ്ത്രം വേണം, എല്ലാം വേണം. സസ്യതാവദേവച്ചിലും അത് പറയുന്നു. ഇവിടെയെല്ലാം ഇതിന്റെ ഫലത്തെക്കുറിച്ച് പറയും.
1: ഓം നമ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം.org റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം.org. ഓം നമ ശിവായ.

ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം ഡോട്ട് ഓർഗ് റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം ഡോട്ട് ഓർഗ്. ഓം നമ ശിവായ.

സ്ഥിത്വാ മനോനശ്യതി യോഗിനഃ വാസനാനാം ചയശ്ചാത സ്വാധ്യാസ അപനയം കുരു. വിവേക ചൂടാമണി. വാസനാക്ഷയം തന്നെ മോക്ഷം. വാസനകൾ എങ്ങനെ ക്ഷയിക്കും? സ്വസ്വരൂപം തെളിഞ്ഞു വരുമ്പോറും വാസനാക്ഷയം ഉണ്ടാകും. നമ്മളുടെ സ്വരൂപസ്ഥിതി വാസനകളെ ക്ഷയിപ്പിക്കും. അതാണ് സ്വസ്മിൻ ഏവ സദാ സ്ഥിത്വാ മനോനശ്യതി യോഗിനഃ. തന്റെ യഥാർത്ഥ സ്വരൂപത്തിൽ എപ്പോഴും നിൽക്കുകയാണെങ്കിൽ യോഗിയുടെ മനസ്സ് ക്ഷയിക്കും, ഇല്ലാതായിത്തീരും. വാസനാനാം ക്ഷയഹാച്ച, വാസനകളും ഇല്ലാതായിട്ട് തീരും. അപ്പൊ സ്വരൂപസ്ഥിതി എങ്ങനെ ഉണ്ടാവും? സ്വ അധ്യാസ അപനയം കുരു, അധ്യാസ നിരാകരണം ചെയ്യൂ. അധ്യാസം എന്ന് വെച്ചാൽ എന്താണ്? ഒന്നിൽ മറ്റൊന്ന് തോന്നുക, അതാണ് അധ്യാസം. രാത്രി കുറച്ച് വെളിച്ചമുള്ളപ്പോ എന്തോ വളഞ്ഞു കിടക്കുന്നത് കണ്ടു, പാമ്പാണെന്ന് വിചാരിച്ചു, ബഹളം കൂട്ടി.

പഠിക്കോ. പിന്നെ എന്തുകൊണ്ട് അതിലങ്ങനെ തോന്നി? അജ്ഞാനം കൊണ്ട് മന്ദാന്ധകാരത്തിൽ, പൂർണ്ണ അന്ധകാരമാണെങ്കിൽ ഒന്നും കാണില്ല, അല്പം അറിവാണ് അപകടം. അല്പജ്ഞാനം കൊണ്ട് കയറിനെ പാമ്പായിട്ട് കരുതി, മാലയെ പാമ്പായിട്ട് കരുതി, അതിന്റെ ദുഃഖം അനുഭവിച്ചു. അതുപോലെ ആത്മാവിനെ അനാത്മാവായിട്ട് കരുതുന്നതിന് പേരാണ് അധ്യാസം. എന്നെ ഞാനല്ലാത്ത വസ്തുക്കളൊക്കെ ആയിട്ട് കരുതുക, അതിന് പേരാണ് അധ്യാസം. ജവഹർലാൽ നെഹ്റു പ്രൈം മിനിസ്റ്റർ ആയപ്പോ ഒരു ഭ്രാന്താശുപത്രി സന്ദർശിച്ചു അത്രേ. അന്ന് ധാരാളം പേര് ഞങ്ങൾ ജവഹർലാൽ നെഹ്റു ആണ് എന്ന് ഐഡന്റിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടായിരുന്നു എന്നാണ്. അവരൊക്കെ ഞങ്ങൾ ജവഹർലാൽ നെഹ്റു ആണെന്ന് പറയും. അവർക്ക് അങ്ങനെയൊരു സൂക്കേട്. അപ്പോ ഒരു ഭ്രാന്തനെ സൂക്കേട് മാറിയിട്ട് റിലീസ് ചെയ്യുകയാണ്. ആ കർമ്മം നെഹ്റു ചെയ്തു. അയാൾക്ക് ഷേക്ക് ഹാൻഡൊക്കെ കൊടുത്തു. അയാളുടെ പേരെന്താണെന്നൊക്കെ ചോദിച്ചു നെഹ്റു. അയാളുടെ പേരൊക്കെ പറഞ്ഞു. അയാൾക്ക് ജവഹർലാൽ നെഹ്റുവിനെ കണ്ടിട്ടില്ല. അയാൾ നെഹ്റുവിനോട് തിരിച്ചു ചോദിച്ചു, നിങ്ങൾ ആരാണ്? അപ്പൊ ഞാൻ ജവഹർലാൽ നെഹ്റു ആണ്. ഞാനിങ്ങനെ തന്നെയാ പറഞ്ഞുകൊണ്ടിരുന്നത്, കുറച്ച് കഴിയുമ്പോ ശരിയാവും, കുറച്ച് കഴിഞ്ഞാൽ ശരിയാവും. തന്നെ മറ്റൊന്നായിട്ട് തോന്നുക, താൻ അല്ലാത്തത് താനായിട്ട് തോന്നുക, അനാത്മചിന്തനം. അപ്പൊ തന്റെ യഥാർത്ഥ സ്വരൂപം കണ്ടെത്തണമെങ്കിൽ താൻ അല്ലാത്തതിനെ നിരാകരിക്കണം. അതിന് പേരാണ് അധ്യാസ നിരാകരണം എന്ന് പറഞ്ഞു. സ്വ അധ്യാസ അപനയം കുരു എന്നു. അധ്യാസത്തിനെ വിലക്കൂ, അധ്യാസം മാറ്റൂ. ഇപ്പോ നമ്മളുടെ സ്വരൂപം അറിയാത്തതുകൊണ്ട്, ഞാൻ ആരാണെന്ന് അറിയാത്തതുകൊണ്ട് ഞാനല്ലാത്തതൊക്കെ ഞാനായിട്ട് കരുതുന്നു. ദേഹം ഞാനാണ്, മനസ്സ് ഞാനാണ്, ബുദ്ധി ഞാനാണ്, അഹങ്കാരം ഞാനാണ്. എന്നെ ഞാൻ അങ്ങനെ കരുതുന്നു, അതുകൊണ്ട് മറ്റുള്ളവരെയും അങ്ങനെ തന്നെ കരുതുന്നു. നമ്മള് ചർച്ച ചെയ്യുന്നതും അങ്ങനെ തന്നെ. അപ്പൊ മറ്റുള്ളവരെ കുറിച്ചൊക്കെ ചർച്ച ചെയ്യുമ്പോ എന്താ, അവരെ ശരീരമായി കരുതിക്കൊണ്ടും അവരുടെ കർമ്മങ്ങളെക്കുറിച്ചും അതിന്റെ നന്മതിന്മകളെക്കുറിച്ചും വലിയ വലിയ പാഠങ്ങളൊക്കെ നമ്മൾ പറയും. മൊത്തത്തിൽ അവിദ്യാമയം. അവിടെ ബേസിക് ഫോൾട്ട് എവിടെ വന്നു? എന്നെ ഞാൻ കരുതിയതിൽ തന്നെ പ്രൈമൽ ഇഗ്നറൻസ്, മൂലാവിദ്യ. എന്റെ സ്വരൂപം എന്താണെന്ന് തന്നെ എനിക്ക് പിടികിട്ടിയില്ല. എന്റെ ശരീരമാണ് ഞാൻ, മനസ്സാണ് ഞാൻ, ബുദ്ധിയാണ് ഞാൻ, അഹങ്കാരമാണ് ഞാൻ എന്ന് കരുതിയതുകൊണ്ട് പുണ്യം പാപം സുഖം ദുഃഖം അതിൽ നിന്ന് നിവൃത്തിയാവാൻ മന്ത്രം തീർത്ഥയാത്ര വേദാധ്യയനം യജ്ഞങ്ങൾ യാഗങ്ങൾ. കാരണമെന്തായി? പുണ്യപാപങ്ങളുടെ ഭോക്താവാണ് ഞാൻ, കർത്താവാണ് ഞാൻ. അതിനെയൊക്കെ നിരാകരിച്ചതാണ് ന പുണ്യം ന പാപം ന സൗഖ്യം ന ദുഃഖം ന മന്ത്രോ ന തീർത്ഥം ന വേദാ ന യജ്ഞാ അഹം ഭോജനം നൈവ ഭോജ്യം ന ഭോക്താം ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം. ചിദാനന്ദരൂപമായ ശിവമാണ് ഞാൻ. ദേഹം ഞാനല്ല, മനസ്സ് ഞാനല്ല, ബുദ്ധി ഞാനല്ല, അഹങ്കാരം ഞാനല്ല. നാഹം ദേഹ നമേ ദേഹ നിജബോധോഹമവ്യയ. ഞാൻ ദേഹമല്ല, എനിക്ക് ദേഹമില്ല. ആദ്യം പറഞ്ഞത് വീണ്ടും വീണ്ടും ഓർമ്മിച്ചോളണം. ദേഹം ഞാനല്ല, ദേഹം എന്റെയല്ല, ദേഹം എനിക്ക് വേണ്ടിയല്ല. ഈ മൂന്നെണ്ണം നല്ലവണ്ണം തെളിഞ്ഞാൽ നമ്മളുടെ സ്വരൂപം തനിയെ പ്രകാശിക്കും. അതിനെ പ്രകാശിപ്പിക്കേണ്ട ആവശ്യമില്ല. അവിദ്യ മൂന്ന് ബ്രാഞ്ചിൽ നിൽക്കുകയാണ്. ദേഹം ഞാനാണ്, ദേഹം എന്റെയാണ്, ദേഹം എനിക്ക് വേണ്ടിയാണ്. ഡീപ്പ് റൂട്ടഡ് നമ്മളുടെ വർത്തമാനങ്ങളും ചിന്തകളും ഒക്കെ ഈ ബേസിക് ഇഗ്നറൻസിലാണ്.
ഇത്

0: വിലകണമെങ്കിൽ യഥാർത്ഥത്തിൽ ഞാൻ ആരാണ് എന്ന് വിചാരം ചെയ്ത് നോക്കും. ദേഹത്തിനും എനിക്കും ഒരുപാട് വ്യത്യാസം. ദേഹത്തിന്റെ സ്വഭാവം തന്നെ മരണമാണ്, എന്റെ സ്വഭാവം തന്നെ അമൃതമാണ്. ദേഹത്തിന്റെ സ്വഭാവം തന്നെ അശുദ്ധിയാണ്, എന്റെ സ്വഭാവം പരമപരിശുദ്ധിയാണ്. ദേഹത്തിന് അനേക ഭേദങ്ങളുണ്ട്, എനിക്ക് യാതൊരു ഭേദമില്ല. ദേഹത്തിന് അച്ഛൻ അമ്മ ഇതൊക്കെ ഉണ്ട്, എനിക്ക് അച്ഛനുമില്ല അമ്മയില്ല. ദേഹത്തിന് ബന്ധുക്കൾ മിത്രം കൂട്ടുകാരും ഒക്കെ ഉണ്ട്, എനിക്ക് ബന്ധുക്കൾ ആരുമില്ല, കൂട്ടുകാരാരുമില്ല, ഞാനല്ലാതെ ഇവിടെ മറ്റൊരു വസ്തുവില്ല. രണ്ടും തികച്ചും വ്യത്യസ്തമാണ് സ്വഭാവം. ശരീരം, ശരീരത്തിന്റെ മണ്ഡലത്തിൽ മൃത്യുവിനെ ഒഴിവാക്കാൻ ആർക്കും സാധ്യമല്ല. നമേ മൃത്യു ശങ്ക, എനിക്ക് മൃത്യുവിനെ കുറിച്ചുള്ള ശങ്കയേ ഇല്ല. നമുക്കൊന്നുമില്ല അല്ലേ? എത്ര പേരെയാ നമ്മളെ ശ്മശാനത്തിൽ കൊണ്ടുപോയി എരിച്ചിട്ട് വന്നിട്ടുള്ളത്, എന്നിട്ട് ആർക്കും തോന്നണില്ല നമുക്ക് മൃത്യു വരും എന്ന്, എത്ര വയസ്സായ ആളായാണെങ്കിലും. അപ്പോ എന്തുകൊണ്ടും തോന്നണില്ല? നമ്മളുടെ ഉള്ളിൽ ഒന്നിരുന്നു കൊണ്ട് അമൃതത്വത്തിനെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ നിത്യനിരന്തര അനുഭവം അമൃതമാണ്. പക്ഷെ ശരീരത്തിലേക്ക് നോക്കിയിട്ട് എനിക്ക് മരണമില്ല എന്ന് കരുതുമ്പോൾ അത് അജ്ഞാനമായിട്ട് മാറും. പക്ഷെ ഉള്ളില് അമൃതാനുഭവം എല്ലാവർക്കും ഉണ്ട്. മൃത്യു ശങ്ക ആർക്കുമില്ല, തോന്നണേയില്ല അവർക്ക് മൃത്യു ഉണ്ടെന്ന്, തോന്നണേയില്ല. നമേ മൃത്യു ശങ്ക, നമേ ജാതിഭേദ. ജാതിഭേദം ലോകത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് കുറെയായി ചർച്ചയും ബഹളം കൂട്ടലും ഒക്കെയാണ്. എന്നിട്ട് ജാതി പോയോ? ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നുള്ള ജാതി വേണമെങ്കിൽ പോകും. പിന്നെയും കമ്മ്യൂണിസ്റ്റാണോ കോൺഗ്രസ് ആണെന്ന് പറഞ്ഞ് അടിക്കും. അല്ലെങ്കിൽ പണക്കാരാണ് പാവപ്പെട്ടവരാണെന്ന് പറഞ്ഞിട്ട് ശണ്ട കൂടും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു ക്ലാസിഫിക്കേഷൻ പറഞ്ഞ് ആളുകൾ അടികൂടും. ഇതിൽ നിന്ന് തെളിയുന്നത് എന്താ? ശരീരമുള്ളത്തോളം കാലം, ശരീരം ഞാനാണെന്ന് കരുതുന്നിടത്തോളം കാലം ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽ നിൽക്കാതിരിക്കാൻ പറ്റില്ല. അത് ഈ ചാതുർവർണ്ണയം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർണ്ണം. വിവേകാനന്ദ സ്വാമി കേരളത്തിനെ ഭ്രാന്താലയം എന്ന് വിളിച്ചത് എല്ലാവരും കേട്ടിട്ടുണ്ടാവും. പക്ഷെ അതേ വിവേകാനന്ദ സ്വാമി മറ്റൊരു സ്ഥലത്ത് പറഞ്ഞു, ഭാരതത്തിലെ ചാതുർവർണ്ണ വ്യവസ്ഥിതി പോലെ സുന്ദരമായൊരു വ്യവസ്ഥിതി ഞാൻ ലോകത്തിൽ ഒരിടത്തും കണ്ടിട്ടില്ല. കാരണം ഇത് ഗുണത്തിനും കർമ്മത്തിനും അനുസരിച്ചിട്ടാണ്. വെസ്റ്റിലൊക്കെ പോയാൽ കറുത്തവൻ വെളുത്തവൻ തൊലിയുടെ നിറം നോക്കിയിട്ടാണ് ക്ലാസിഫിക്കേഷൻ. അടിമകളാക്കുക, എത്ര നീഗ്രോസിനെ അടിമകളാക്കലും മറ്റുമൊക്കെ പരിപാടികൾ ഉണ്ടായിരുന്നത്. അത്തരത്തിലൊരു ക്ലാസിഫിക്കേഷൻ ഇവിടെ ഋഷികൾ ഒരിക്കലും ചെയ്തില്ല. ഉത്കൃഷ്ടം അപകൃഷ്ടം എന്നുപോലും ഇല്ലാതെ അവരവരുടെ കർമ്മത്തിനനുസരിച്ചിട്ടുള്ള ഭേദമായിരുന്നു. അത് മനുഷ്യരിൽ സഹജമായിട്ടുള്ള അജ്ഞാനം കാരണം അത് വേറെ ഇത് വേറെ, ഞാൻ ഉയർന്നവൻ താഴ്ന്നവൻ എന്ന് തോന്നി എന്നല്ലാതെ ഈ ക്ലാസിഫിക്കേഷൻ വ്യവഹാരത്തിന് വേണ്ടി മാത്രമാണ്. പക്ഷേ എന്ത് വ്യവഹാരത്തിന് എന്ത് ക്ലാസിഫിക്കേഷൻ ആയാലും അതിലൊക്കെ നമുക്ക് ഐഡന്റിഫിക്കേഷൻ വന്നുപോകും. അതിലൊക്കെ നമ്മൾ താതാത്മ്യപ്പെട്ടു പോകും. സ്കൂൾ ടീച്ചർമാരായിട്ട് ചിലര് റിട്ടയർമെന്റ് വരെ ഇരുന്നു കഴിഞ്ഞാൽ അവർക്ക് അത് കഴിഞ്ഞും പഠിപ്പിക്കാതിരിക്കാൻ പറ്റില്ല. വീട്ടിൽ വന്നാലും പഠിപ്പിക്കും. ഐഡന്റിഫിക്കേഷനാണ്, അത് വിട്ടുപോവില്ല. അതേപോലെ എന്ത് പ്രൊഫഷൻ ആണെങ്കിലും ആ പ്രൊഫഷന്റെ ചില ഭാവങ്ങൾ, മിലിറ്ററി റിട്ടയേർഡ് ആണെങ്കിൽ അവർക്ക് 80-90 വയസ്സായാലും അപ്പോഴും അവരുടെ വിചാരം അവർ മിലിറ്ററിയിലാണെന്നാണ്. അവർക്ക് അതേ ഭാവത്തോടെ അവർ പെരുമാറുകയുള്ളൂ. എല്ലാത്തിലും നമുക്ക് താതാത്മ്യം വന്നു പോകും. അത് നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല. അപ്പോ ഈ ഭേദബുദ്ധികളൊക്കെ നീങ്ങണം, എന്നാലേ പൂർണ്ണ ശാന്തി ഉണ്ടാവുകയുള്ളൂ. എങ്ങനെ നീങ്ങും? നമ്മളിൽ നീക്കണം, സമൂഹത്തിലല്ല. ഇതൊന്നും സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളല്ല. ഞാനാണ് സമൂഹം, നിങ്ങൾ ഓരോരുത്തരുമാണ് സമൂഹം. അല്ലാതെ സമൂഹത്തിനെ ഡൂസ് ആൻഡ് ഡോൺസ് എഴുതി കൊടുത്തിട്ട് മാറ്റുക എന്നുള്ളതൊന്നും സാധ്യമേ അല്ല. നമ്മളുടെ വെറും വിഡ്ഢിത്തമാണ് നമ്മളുടെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായം മുഴുവൻ. ഒരിക്കലും ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് ഇംപ്രാക്ടിക്കൽ. സമൂഹത്തിൽ ഒരു കാര്യം ഇപ്പൊ ഞാൻ പറയണത് ഇംപ്രാക്ടിക്കലാണ്, ഇനി മാറ്റാനൊന്നും പറ്റില്ല. സ്കൂളുകളെ പാടില്ല, ഒരാളെ പഠിപ്പിക്കാൻ പറ്റില്ല, ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ പറ്റില്ല. എല്ലാം സ്വതന്ത്രമാണ്, എല്ലാം സ്വതന്ത്രമാണ്, ഓരോ ജീവനും സ്വതന്ത്രമാണ്.
1: ഓം നമഃ ശിവായ. You are listening to Shaivam.org Radio, the 24/7 spiritual channel from Shaivam.org. Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. In this, you are about to listen Brahma Sutram Commentary in Malayalam, presented by കൈവല്യാനന്ദ സ്വാമികൾ. താങ്ക് യു. ഓം നമ ശിവായ.
2: ഒരു വസ്തുവിനെ ബോധിപ്പിച്ചാൽ മതി, ഇന്നത് ചെയ്യണം എന്ന് പറയണ്ട, നീ ധ്യാനിക്കൂ എന്ന് പറയേണ്ട കാര്യമില്ല. വസ്തുവിനെ ബോധിപ്പിക്കുമ്പോൾ അയാൾക്ക് ബോധമുണ്ടായിക്കഴിഞ്ഞാൽ അത് മതി പുരുഷാർത്ഥത്തിന്. അവിടെ പിന്നീട് മറ്റൊന്നിന്റെ ആവശ്യം ഇല്ല എന്നാണ് ഈ സിദ്ധാന്തി പറയുകയാണ്. അപ്പോ ഇതിനെ പൂർവക്ഷി വീണ്ടും നിഷേധിക്കുന്നു, അത് ശരിയല്ല. സ്യാദേത ദേവം യദി രജ്ജുസ്വരൂപ ശ്രവണ ഇവ സർപ്പഭ്രാന്തി സംസാരിത്വഭ്രാന്തി ബ്രഹ്മസ്വരൂപ ശ്രവണ മാത്രേണ നിവർത്തേത നത് നിവർത്തതേ ശ്രുത ബ്രഹ്മണോപി യഥാപൂർവം സുഖ ദുഃഖാദി സംസാരി ധർമ്മദർശന. പറയുന്നു സ്യാദേത ദേവം, നിങ്ങൾ പറഞ്ഞത് ശരിയാകാം, എങ്ങനെയാണെങ്കിൽ അതിനി പറയാം എന്നാണ്. നിങ്ങൾ പറയുന്നതിന് അല്പം പരമാർത്ഥമുണ്ട്, പക്ഷെ അത് ശരിയാവണമെങ്കിൽ എന്ത് സംഭവിക്കണം? ഇത് രജ്ജുസ്വരൂപ ശ്രവണേ ഇവ സർപ്പഭ്രാന്തി, ഇത് കയറാണ് എന്ന് കേൾക്കുമ്പോൾ ഒരാൾ പറയുന്നു മറ്റൊരാളോട് ഇത് കയറാണ് സർപ്പമല്ല, അതാണ് രജ്ജുസ്വരൂപ ശ്രവണ. ഇത് കയറാണ് എന്ന് കേൾക്കുമ്പോൾ സർപ്പഭ്രാന്തി, സർപ്പമാണെന്നുള്ള ഭ്രമം നശിക്കുന്നു. അത് ഞങ്ങൾ അംഗീകരിക്കുന്നു. നിങ്ങൾ പറയുന്ന ഉദാഹരണത്തിൽ കാര്യം ശരിയാണ്, ദൃഷ്ടാന്തം ശരിയാണ്. സർപ്പഭ്രാന്തി ഉണ്ടായവനോട് ഇതായത് സർപ്പമല്ല കയറി എന്ന് പറയുമ്പോൾ ആ ശ്രോതാവിൽ ആ ഭ്രാന്തി നശിക്കുന്നു, അയാളുടെ ഭയമില്ലാതാകുന്നു, ദുഃഖമില്ലാതാകുന്നു. അവിടെ അത് ശരിയാണ് ദൃഷ്ടാന്തത്തിൽ, ഉദാഹരണത്തിൽ. പക്ഷേ സംസാരിത്വഭ്രാന്തി അതുപോലെയല്ല. ബ്രഹ്മസ്വരൂപ ശ്രവണ മാത്രേണ, നീ തത്വമസി, നീ ബ്രഹ്മമാണ് എന്ന് പറയുന്നത് കേൾക്കുന്നത് കൊണ്ട് മാത്രം ഈ സംസാരിത്വഭ്രാന്തി നിവർത്തേതാ, നിവർത്തിക്കുകയാണെങ്കിൽ, ഇല്ലാതാകുകയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. വസ്തുസ്വരൂപത്തെ ബോധിപ്പിക്കുന്ന വാക്യങ്ങളും പുരുഷാർത്ഥത്തെ ഉണ്ടാക്കുമെന്ന് പറയുന്നത് ശരിയാണ്. നീ അസംസാരിയായ ആത്മവസ്തുവാണ് എന്ന് ഗുരു പറയുമ്പോൾ ശിഷ്യന് താൻ അങ്ങനെയാണ് എന്നുള്ള ബോധം ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്. അയാളുടെ ഭ്രാന്തി നിവർത്തിക്കുന്നുവെങ്കിൽ അത് ശരിയാണ്, പക്ഷെ നതു നിവർത്തതേ, അങ്ങനെ സംഭവിച്ചതായി കാണുന്നില്ല. തത്വമസി അഹം ബ്രഹ്മാസ്മി എന്നെല്ലാം ഗുരു ഉപദേശിച്ചിട്ടും കേൾക്കുന്ന ശ്രോതാവിൽ താനിലുണ്ടായ സംസാരത്വ ഭ്രാന്തി ഇല്ലാതാകുന്നതായി കാണുന്നില്ല എന്ന് അദ്വൈതിയോട് പൂർവോഷി പറയുകയാണ്. എന്തുകൊണ്ട്? ശ്രുത ബ്രഹ്മണോപി, ഈ തത്വം ശ്രവിച്ചവനും യഥാപൂർവം ആ ശ്രവിക്കുന്നതിന് മുമ്പ് എങ്ങനെയാണോ അയാളായിരുന്നത് അതുപോലെ തന്നെ സുഖ ദുഃഖാദി സംസാരി ധർമ്മദർശന, സുഖം ദുഃഖം തുടങ്ങിയ സംസാരി ധർമ്മങ്ങൾ അയാളിൽ കാണുന്നുണ്ട്. അയാൾ സുഖിയായിരിക്കുന്നു, ദുഃഖിയായിരിക്കുന്നു, മറ്റു മനുഷ്യരുടെ പോലെ തന്നെയാണ്. തത്വമസി അഹം ബ്രഹ്മാസ്മി തുടങ്ങിയ വാക്യങ്ങൾ ശ്രവിച്ചാലും ആ വ്യക്തി വീണ്ടും പഴയതുപോലെ തന്നെ കാണുന്നു. അതായത് ദൃഷ്ടാന്തത്തിൽ ശരിയാണ്, ഇത് സർപ്പമല്ല കയറാണെന്ന് കേട്ടുകഴിഞ്ഞാൽ അയാളുടെ ഭയം മാറുന്നു, ദുഃഖം മാറുന്നു. പക്ഷെ ഇവിടെ നീ ബ്രഹ്മമാണെന്ന് ഉപദേശിച്ച് ശ്രുതിയിൽ നിന്നോ അല്ലെങ്കിൽ ഗുരുവിൽ നിന്നോ കേട്ടുകഴിഞ്ഞാലും, തത്വമസി എന്ന് കേട്ടുകഴിഞ്ഞാലും ഇയാളുടെ ദുഃഖം നശിക്കുന്നില്ല, ഇയാളുടെ ഭ്രാന്തി മാറുന്നില്ല, അത് വീണ്ടും പഴയതുപോലെ തന്നെ തുടരുന്നു. അതുകൊണ്ട് എന്താണ്, ഇത് പറഞ്ഞാൽ മാത്രം പോരാ, ഇനി വേറെ ചില കാര്യങ്ങളൂടെയുണ്ട്. എന്താണ്? ശ്രോതവ്യൂ മന്ദവ്യൂ നിധിധ്യാസിതവ്യഹ ഇതിജ ശ്രവണ ഉത്തരകാലയോഹോ മനന നിധിധ്യാസനയോർ വിധിദർശന. ശ്രവണത്തിന് ശേഷം ശ്രോതവ്യോ എന്ന് പറഞ്ഞതിന് ശേഷം പറയുന്നു എന്താണ്? മന്ദവ്യോ മനനം ചെയ്യണം, നിധിധ്യാസിതവ്യ ധ്യാനിക്കണം, ഇതിജ എന്നിങ്ങനെ ശ്രവണ ഉത്തരകാലയോഹോ ശ്രവണോത്തരകാലം, ശ്രവണത്തിന് ശേഷം മനന നിധിധ്യാസനയോ, മനനവും ധ്യാനവും വിധി ദർശന വിധിച്ചിരിക്കുന്നത് ശ്രുതി തന്നെ കാണുന്നുണ്ട്. അതുകൊണ്ട് ശ്രവണം കൊണ്ട് ജ്ഞാനമുണ്ടാകും, ശ്രവണം മാത്രം മതി, ധ്യാനം ആവശ്യമില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്ന് പറയുന്നത് പൂർവപക്ഷമാണ്, സിദ്ധാന്തമുണ്ട്. ശ്രവണത്തിന് ശേഷം മനനവും ധ്യാനവും വിധിച്ചിരിക്കുന്നത് കൊണ്ട് മനനവും ധ്യാനവും വിധേയമാണ്, മനന ധ്യാനങ്ങളിലൂടെയാണ് ജ്ഞാനം ഉണ്ടാകേണ്ടത്. തസ്മാത് പ്രതിപത്തി വിധി വിഷയതയാ ഏവ ശാസ്ത്രപ്രമാണകം ബ്രഹ്മ അഭ്യുപഗന്ധവ്യം ഇതി. ഇതിനെല്ലാം സമാധാനം പിന്നീട് പറയും. അതുകൊണ്ട് എന്താണ്, പ്രതിപത്തി വിധി വിഷയതയാ ഉപാസനാവിധിയുടെ അംഗമായിട്ട് ആണ് ശാസ്ത്രപ്രമാണകം ബ്രഹ്മ, ശാസ്ത്രം പ്രമാണമായിരിക്കുന്ന ഈ ബ്രഹ്മത്തെ സ്വീകരിക്കേണ്ടത്. ഉപാസനാവിധിയുടെ ഒരു ഭാഗമായിട്ടാണ് ബ്രഹ്മത്തെ ഉപാസിക്കാൻ ശാസ്ത്രം പറയുന്നു. അതുകൊണ്ട് ബ്രഹ്മത്തെ ഉപാസിക്കുക, ആ ഉപാസനയിലൂടെ മോക്ഷത്തെ നേടുക എന്നാണ്. ഇത്രയാണ് പൂർവപക്ഷം വൃത്തികാരന്റെ അഭിപ്രായം. അതിന് സിദ്ധാന്തം ഈ പറഞ്ഞ ഓരോ പ്രശ്നങ്ങൾക്കും ഇനി സമാധാനം പറയുമ്പോൾ ഈ അദ്വൈതത്തിലെ ഒരുപാട് വിഷയങ്ങളെ അവിടെ വെളിപ്പെടുത്തും, ഒരുപാട് കാര്യങ്ങൾക്കിവിടെ സമാധാനം പറയും. അത്ര വിധീയതയെ ഇവിടെ പറയുന്നു. എന്താണ് എന്നാ പറഞ്ഞ കാര്യങ്ങളെല്ലാം പാടെ നിഷേധിക്കുകയാണ്. ഇനി പറഞ്ഞത് ആദ്യം മുതലേ പറഞ്ഞ ഒന്നും തന്നെ ശരിയല്ല എന്നാണ്. എന്തുകൊണ്ട്? ഇതൊരിക്കലും പ്രതിപത്തി വിഷയം, ധ്യാന വിധിയുടെ അംഗമായിട്ടുള്ള ശ്രുതിയിൽ ബ്രഹ്മത്തെ ഉപദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട്? കർമ്മ ബ്രഹ്മവിദ്യാ ഫലയോർ വൈലക്ഷണ്യ. കർമ്മത്തിന്റെയും ബ്രഹ്മവിദ്യയുടെയും ഫലത്തിന് വിലക്ഷണതയുണ്ട്, ഭിന്നമാണ്, രണ്ടും ഒരുപോലെയല്ല എന്നത്. കർമ്മ ബ്രഹ്മവിദ്യാ ഫലയോർ വൈലക്ഷണ്യ. കർമ്മത്തിന്റെ ഫലവും ബ്രഹ്മത്തിന്റെ ഫലവും ബ്രഹ്മവിദ്യയുടെ ഫലവും രണ്ടും വിലക്ഷണമാണ്, ഭിന്നമാണ്. അതെങ്ങനെ വിശദീകരിക്കുന്നു? ശാരീരം, വാചികം, മാനസം, കർമ്മ, ശ്രുതി, സ്മൃതി, സിദ്ധം, ധർമാഖ്യം. കർമ്മങ്ങൾ മൂന്ന് തരത്തിലുണ്ട്. ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ, യാഗത്തിൽ തന്നെ എടുത്തു കഴിഞ്ഞാൽ യാഗം ചെയ്യണമെങ്കിൽ ശാരീരികമായ കർമ്മങ്ങളുണ്ട്. വാചികം, വാക്കുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ, അവിടെ മന്ത്രങ്ങളും മറ്റും ചൊല്ലുക, അത് വാചികമായ കർമ്മമാണ്. മാനസം, ആ കർമ്മത്തോടനുബന്ധിച്ച് തന്നെ ഉപാസനകളുണ്ട്. ധ്യാനം, അത് മാനസികമായ കർമ്മമാണ്. ധ്യാനം എന്ന് പറയുന്നത് മാനസികമായ കർമ്മമാണ്, കർമ്മം. ഇത് മൂന്ന് തരത്തിലാണ് കർമ്മം വരുന്നത്. ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മം, വാക്കുകൊണ്ട് മന്ത്രങ്ങൾ സ്തുതികൾ ചെയ്യുന്ന വാചികമായ കർമ്മം, മാനസം മാനസികമായി ചെയ്യുന്ന ധ്യാനം ഉപാസന, അത് മാനസികമായ കർമ്മം. ഇതെന്താണ്? ശ്രുതി സ്മൃതി സിദ്ധം. ശ്രുതികളിൽ നിന്നും സ്മൃതികളിലും സിദ്ധമാണ് എന്ന് വെച്ചാൽ, ശ്രുതിയിൽ നിന്നും വേദത്തിൽ നിന്നും മനുവാദി സ്മൃതികളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം. ധർമ്മ ആഖ്യം, ധർമ്മം എന്നാണ് ഇതിന്റെ പേര്, ആഖ്യ പേര്, ധർമ്മം എന്നാണ് ഇതിന്റെ പേര്. ഈ കർമ്മങ്ങളെയൊക്കെ ധർമ്മം എന്ന് പറയുന്നു. യദ് വിഷയ ജിജ്ഞാസ അഥാതോ ധർമ്മ ജിജ്ഞാസ ഇതി സൂത്രിത. ഈ ഇതിനെ കുറിച്ചുള്ള ധർമ്മ വിഷയമായിട്ടുള്ള ജിജ്ഞാസ, ധർമ്മത്തെ കുറിച്ചുള്ള ജിജ്ഞാസയാണ് അഥാതോ ധർമ്മ ജിജ്ഞാസ. ഇത് ജൈമിനീയ സൂത്രമാണ്, അവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്നേ ഒന്നേ ഒന്നൊന്ന് കൊടുത്തിട്ടുണ്ട്, ഒന്നാം അധ്യായത്തിൽ ഒന്നാം പാദത്തില് ഒന്നാമത്തെ സൂത്രം. ഇതി സൂത്രിത എന്ന് സൂത്ര രൂപത്തിൽ രചിച്ചിരിക്കുന്നു. അഥാതോ ധർമ്മ ജിജ്ഞാസ എന്ന് സൂത്ര രൂപത്തിൽ രചിച്ചിരിക്കുന്നത് ധർമ്മത്തെ കുറിച്ചുള്ള ജിജ്ഞാസയാണ്. ഇവിടെ ധർമ്മം എന്ന് പറയുമ്പോൾ ഇത് രണ്ടർത്ഥമാണ്, അഥാതോ ധർമ്മ ജിജ്ഞാസ, അഥാതോ അധർമ്മ ജിജ്ഞാസ എന്ന് രണ്ടർത്ഥമാണ്. അധർമ്മോപി ഹിംസാദി പ്രതിഷേധ ചോദനാലക്ഷണത്വാ ജിജ്ഞാസ്യ പരിഹാരായ. ധർമ്മ ജിജ്ഞാസ എന്ന് പറയുമ്പോൾ ധർമ്മത്തെ മാത്രമല്ല അവിടെ അറിയാൻ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ വിചാരം ചെയ്യുന്നത്, മറിച്ച് അധർമ്മവും അവിടെ വിചാരം ചെയ്യുന്നു. എന്താണ് അധർമ്മം? ധർമ്മത്തെ വിചാരം ചെയ്യുന്ന ആൾ എന്തിനാ അധർമ്മത്തെ വിചാരം ചെയ്യണം? അതിനെ ഒഴിവാക്കാൻ, പരിഹരിക്കാൻ. കാരണം ധർമ്മം എന്താണ് എന്ന് മനസ്സിലാക്കിയാലേ ധർമ്മത്തെ അനുഷ്ഠിക്കാൻ പറ്റും. അങ്ങനെ അനുഷ്ഠിക്കുന്നവൻ അധർമ്മം അനുഷ്ഠിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അധർമ്മത്തെ വ്യക്തമായി വിചാരം ചെയ്ത് ധരിച്ച് ഇത് ധർമ്മമല്ല എന്നറിയണം, എന്നാലേ അതിനെ പരിഹരിക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്ത് പറ്റും? അധർമ്മത്തെ ധർമ്മമാണെന്ന് സംശയിച്ച് അനുഷ്ഠിക്കാം, അല്ലെങ്കിൽ അധർമ്മം ധർമ്മമാണെന്ന് നിശ്ചയിച്ചിട്ട് ഭ്രാന്തി കൊണ്ട് അനുഷ്ഠിക്കാം. അപ്പൊ ധർമ്മം അനുഷ്ഠിക്കുന്നത് പോലെ ഒരു കാരണവശാലും ഒരു വിവേകി അധർമ്മത്തെ അനുഷ്ഠിക്കാൻ പാടില്ല, ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അധർമ്മത്തെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ധർമ്മ ജിജ്ഞാസ എന്ന് പറയുന്നിടത്ത് അധർമ്മ ജിജ്ഞാസ കൂടി അന്തർഭവിച്ചിരിക്കുന്നു എന്നാണ്. അധർമ്മോപി ഹിംസാദി, ഹിംസ തുടങ്ങിയതാണ് അധർമ്മങ്ങൾ. സുരാപാനം, കളഞ്ച ഭക്ഷണം, ഹിംസ, ഇതെല്ലാം അധർമ്മങ്ങളാണ്. ഇതെല്ലാം എന്താണ്? പ്രതിഷേധ ചോദന ലക്ഷണത്വാ പ്രതിഷേധ ചോദനകൾ, പ്രതിഷേധ വാക്യങ്ങൾ, അതാണ് അതിന്റെ ലക്ഷണം, പ്രമാണമായിരിക്കുന്നത്. അതുകൊണ്ട് ജിജ്ഞാസ്യഹ, അതും അറിവിന് വിഷയം, അറിയേണ്ടതാണ് എന്നർത്ഥം. അതാണ് ധർമ്മ അധർമ്മ വിവേകം എന്ന് പറയുന്നത്. എന്ത് ചെയ്യേണ്ടതാണ് എന്ന് ഒരുവൻ അറിയുന്നതോടൊപ്പം എന്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളതും അറിഞ്ഞിരിക്കണം. അപ്പൊ നമ്മൾ പറയാണ് ഞാനത് അറിയാതെ ചെയ്തു പോയി എന്ന് പറഞ്ഞാൽ രക്ഷയില്ല. അറിയേണ്ട കാര്യങ്ങൾ അറിയാതെ ചെയ്തു കഴിഞ്ഞാൽ അതിന് ശിക്ഷയുണ്ട്. എന്തുകൊണ്ട്? അറിയേണ്ടത് അവന്റെ കർത്തവ്യമാണ്. കർത്തവ്യമായിരിക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞില്ല, അറിയാത്ത കുറ്റത്തിന് ശിക്ഷയുണ്ട്. അതുകൊണ്ട് ഞാൻ അറിയാതെ അധർമ്മം പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ അധർമ്മത്തിന്റെ ഫലം, അതായത് പാപഫലം, അതിൽ നിന്ന് ഒരുത്തന്നെ രക്ഷപ്പെടാൻ ഒക്കത്തില്ല. കാരണം അതറിയാൻ അവൻ കടപ്പെട്ടവനാണ്. അധർമ്മത്തെ അറിയാൻ, പാപത്തെ അറിയാൻ കടപ്പെട്ടവനാണ്. അതുകൊണ്ട് അറിയാതെ ചെയ്ത തെറ്റിന് കുറ്റമില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അറിയാതെ ചെയ്തു കഴിഞ്ഞാലും കുറ്റമുണ്ട്. തീയിൽ അറിഞ്ഞുകൊണ്ട് പിടിച്ചാലും അത് കൊള്ളും, അറിയാതെ പിടിച്ചു കഴിഞ്ഞാലും അത് കൊള്ളും. അറിയാതെ പിടിച്ചു അതുകൊണ്ട് തീ പൊള്ളിക്കത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ അറിയാതെ ചെയ്തു കഴിഞ്ഞാലും ആ തെറ്റിന് ശിക്ഷയുണ്ട്, അതായത് അത് ആ പാപത്തിന് ഫലമുണ്ട് എന്നർത്ഥം. അപ്പൊ ബ്രഹ്മഹത്യ പാപമെന്ന് വിധിച്ചിരിക്കുന്നു. ബ്രഹ്മഹത്യ എന്ന് വെച്ചാൽ ബ്രാഹ്മണനെ കൊല്ലുക. അപ്പൊ അറിഞ്ഞുകൊണ്ട് വന്നു കഴിഞ്ഞാലും പാപമുണ്ട്, അറിയാതെ വന്നു കഴിഞ്ഞാലും അവന് പാപമുണ്ട്. പാപത്തിന് വ്യത്യാസമൊന്നുമില്ല. എന്തുകൊണ്ട്? അവൻ അറിയണം ബ്രഹ്മഹത്യ പാപമാണെന്ന് അറിഞ്ഞിരിക്കണം. അപ്പോ ബ്രാഹ്മണനെ കൊല്ലുന്നോണ്ടുള്ള പാപം ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കണം. അത് അറിയാതിരുന്നാണ് പിന്നെ കുറ്റം. അതിനൂടെ ശിക്ഷ കൂടുതലായിട്ട് കിട്ടും. അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നവനേക്കാൾ കൂടുതൽ ശിക്ഷ എന്താണ്? അറിയാതെ ചെയ്യുന്നവനാണ്. കാരണം അറിയാതിരുന്ന ഒരു തെറ്റുണ്ടല്ലോ, ആ തെറ്റിനൂടെ ശിക്ഷ കിട്ടും. അതുകൂടെ ചേർത്ത് പിന്നെ ആ കുറ്റത്തിന്റെ ശിക്ഷയും രണ്ടും കൂടെ ചേർത്ത് നരകവാസം കൂടുതൽ കാലം നീണ്ടുപോകും. അതുകൊണ്ട് എന്തുകൊണ്ട്? താൻ അറിയാൻ കടപ്പെട്ടവനാണ്. അതുകൊണ്ട് അറിയാണ്ടവനെ അറിഞ്ഞില്ല എന്ന് പറയുന്ന ആ തെറ്റ്, ആ തെറ്റിനൂടെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അത് ഒഴിവാക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? ധർമ്മം എന്താണെന്ന് അറിയുമ്പോൾ അധർമ്മം എന്താണെന്ന് പറഞ്ഞിരിക്കണം. അധർമ്മത്തെയും മനസ്സിലാക്കിയിരിക്കണം. അപ്പൊ അധർമ്മത്തെ മനസ്സിലാക്കുന്നതിന് അതിനെ ഒഴിവാക്കാൻ ഹിംസയും പറ്റും. അതുകൊണ്ട് ഞാൻ അറിയാതെ ചെയ്ത തെറ്റാണ്, അതുകൊണ്ട് എനിക്ക് രക്ഷ കിട്ടും എന്ന് വിചാരിക്കുന്നു. അത് അറിയാൻ കടപ്പെട്ടവനാണെങ്കിൽ അത് അറിഞ്ഞിരിക്കുന്നു എന്നത് തെറ്റും. അതുകൊണ്ടാണ് എന്ത്? പാമരന്മാര്, മൃഗസമാനമായി ജീവിച്ചിരിക്കുന്നവർക്ക് ധർമ്മമില്ല, അവർക്ക് അധർമ്മമില്ല. പുണ്യപാപ വിചാരം ഇല്ലാത്തവനെ സംബന്ധിച്ചിടത്തോളം അവന് ധർമ്മമില്ല, അധർമ്മമില്ല. അവന് ധർമ്മ വിചാരമില്ല, അധർമ്മ വിചാരമില്ല. അതുകൊണ്ട് അവൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പുണ്യം ഉണ്ടാകുന്ന, അവൻ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പാപം ഉണ്ടാകുന്നില്ല. പിന്നെ അവന്റെ ജന്മം എന്ന് പറയുന്നത് ചെയ്ത കർമ്മങ്ങളുടെ ഫലം അനുഭവിച്ചു തീർക്കുക എന്നുള്ളതേ ഉള്ളൂ. അജ്ഞന്മാര്, അതായത് അത്യന്തം പാമരന്മാരായിട്ടുള്ള ജനങ്ങൾ, പക്ഷി മൃഗാദികൾ, ക്ഷലതാദികൾക്കൂടെയെല്ലാം ജന്മം എന്ന് പറയുന്നത് എന്താണ്? കർമ്മഫലം അനുഭവിക്കാൻ വേണ്ടി മാത്രമാണ്. കർമ്മം അനുഷ്ഠിച്ച് പുണ്യപാപങ്ങൾ സമ്പാദിക്കാൻ വേണ്ടിയുള്ളതല്ല. എന്തുകൊണ്ട്? അവർക്കൊരിക്കലും ധർമ്മവിചാരം ഉണ്ടാകുന്നില്ല. ധർമ്മവിചാരം ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ അധർമ്മം വിചാരവും ഉണ്ടാകുന്നില്ല. അധർമ്മവിചാരം ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ രണ്ടിന്റെയും ധർമ്മത്തിലോ അധർമ്മത്തിലോ അവർ പ്രവർത്തിക്കുന്നില്ല. സഹജമായ പ്രവർത്തികൾ മൃഗങ്ങൾ എന്ത് ചെയ്യുന്നു? സഹജമായ പ്രവർത്തികൾ. മനുഷ്യൻ നിഷേധിച്ചിരിക്കുന്ന പല കാര്യങ്ങളും അത് ചെയ്യുന്നു. അപ്പൊ സഹജ പ്രവൃത്തി എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് പുണ്യപാപങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് എന്താണ്? അതെല്ലാം കർമ്മഫലം അനുഭവിച്ച് തീരാൻ വേണ്ടിയിട്ടാണ്. അതേസമയം വിവേകിയായ മനുഷ്യൻ അങ്ങനെയല്ല. വിവേകിയായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, അതായത് ധർമ്മ ജിജ്ഞാസ, അതുകൊണ്ടാണ് ഈ അതിന്റെ എല്ലാ കാര്യത്തിനും രണ്ടു വശമുണ്ടല്ലോ. വേദത്തിൽ തന്നെ അധികാര വിചാരം, വേദം പഠിക്കുന്നവന് ഇന്നത്, അവന് അധികാരം ഇന്നതാണ്, പിന്നെ അങ്ങനെ രണ്ടും കൂടി, പിന്നെ രണ്ടിനെയും വേറെ വേറെ തന്നെ മനസ്സിലാക്കണം. അപ്പൊ സാമൂഹികമായ അനീതി നമ്മളതിൽ കാണുന്നുണ്ടെങ്കിലും ധാർമ്മികമായ അനീതി അവിടെ ഇല്ല. കാരണം എന്തുകൊണ്ട്? വേദം അധ്യയനം ചെയ്യുക, അതിൽ നിന്ന് ധർമ്മം അധർമ്മം എന്തെന്നും മനസ്സിലാക്കുക, അതിനൊക്കെ ഉള്ള ചില യോഗ്യതകൾ അധികാരിയുടെ വിശേഷങ്ങളായി പറയുന്നുണ്ട്. അപ്പൊ അത്തരം യോഗ്യതകൾ, ശുചിത്വം തുടങ്ങിയ കാര്യങ്ങൾ, ശ്രദ്ധ, ശുചിത്വം തുടങ്ങിയ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങളുള്ളവർ വേദം അധ്യയനം ചെയ്യുന്നു, ആ വേദത്തിന്റെ അർത്ഥത്തെ വിചാരം ചെയ്യുന്നു. അങ്ങനെ വേദ അർത്ഥ വിചാരം ചെയ്യുമ്പോൾ ധർമ്മം എന്താണ്, അധർമ്മം എന്താണെന്ന് മനസ്സിലാകുന്നു. ധർമ്മത്തിൽ നിന്ന് പുണ്യം സമ്പാദിക്കുന്നു, അധർമ്മം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ പാപം ഉണ്ടാകുന്നു, അതിനനുസരിച്ച് കർമ്മത്തിന് ഫലമുണ്ടാകുന്നു, ജന്മങ്ങൾ ഉണ്ടാകുന്നു, അതെല്ലാം സംഭവിക്കുന്നു. അതേസമയം ഇതിനധികാരിയല്ലാത്തവൻ, അധികാരിയല്ലാത്തവൻ എന്ന് പറയുന്ന ഒരു ശുചിത്വം, ശ്രദ്ധ മുതലായ കാര്യങ്ങളില്ലാത്തവൻ, അങ്ങനെ അല്ലാത്തവന് വേദം അധ്യയനം ചെയ്യുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. അവന് ധർമ്മ വിചാരം ഉണ്ടാകുന്നില്ല, ധർമ്മ അധർമ്മ അനുഷ്ഠാനം ഉണ്ടാകുന്നില്ല, അവന് പുണ്യഭാവം ഉണ്ടാകുന്നില്ല. അതിന്റെ പേരിൽ ആ ജന്മത്തിൽ അവന് പുതിയ ജന്മവും ഉണ്ടാകുന്നില്ല എന്നത്. അത് എങ്ങനെയാണ്? അത് അത്യന്ത പാമരന്മാർ. അവർ ശാസ്ത്രത്തിന് വിഷയമല്ല. ശാസ്ത്രത്തിന് വിഷയമായിരിക്കുന്നത് ഈ ശുചിത്വ ശ്രദ്ധാദി വിഷയങ്ങളുള്ളവരാണ് ഈ ശാസ്ത്രത്തിന് വിഷയമായിരിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു കാലത്ത്
3: വേദം പഠിക്കാൻ പാടില്ല, ചിലർക്ക് പഠിക്കാം എന്നൊക്കെയുള്ള നിയമങ്ങൾ വന്നത്. ധർമാനുഷ്ഠാനത്തിന് ചിലർ അധികാരികളാണ്, ചിലർ അധികാരികളല്ല എന്നുള്ള നിയമങ്ങൾ വന്നത് ആ വ്യക്തിയുടെ ഗുണങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണെന്ന് പറയുന്നതിൻ്റെ പിന്നിൽ അതാണ്. കാരണം അങ്ങനെയുള്ളവന് മാത്രമേ ഇതിലെ വിധി നിഷേധങ്ങൾ സഫലങ്ങളാകുന്നുള്ളൂ. ചിന്തിക്കാത്തവനും വിവേകമില്ലാത്തവനും വിധിയും നിഷേധമൊന്നും അല്ല. അപ്പോൾ ബാലന്മാർ, അജ്ഞന്മാർ, ജ്ഞാനികൾ, ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്തവർ, ഈ നാല് കൂട്ടർക്ക് മനുഷ്യരിലും വിധി നിഷേധങ്ങളൊന്നും ബാധകമല്ല. ബാലന്മാരെന്ന് വെച്ചാൽ തിരിച്ചറിവ് വരാത്ത പ്രായത്തിലുള്ളവർ, അവർക്ക് സമമാണ് അജ്ഞന്മാരെന്ന് പറയുന്നത്. അവര് ബാലന്മാർക്ക് സമം, അവർക്കും യാതൊരു തിരിച്ചറിവില്ല. പാമരരായ ജനങ്ങൾ, ശ്രദ്ധാ ശുചിത്വാദി യാതൊന്നും ഇല്ലാത്ത ജനങ്ങൾ, അവരെയൊക്കെയാണ് ഒരു കാലത്ത് ചണ്ടാളൻ എന്നും മറ്റും പറഞ്ഞിരുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ ഉദ്ദേശിച്ചിട്ടാണ്. അവർക്ക് ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും യാതൊരു ശ്രദ്ധയോ വിശ്വാസമില്ല. സഹജമായി ജനിക്കുന്നു, ആഹാര മൈഥുനാദികളിൽ ഇങ്ങനെ ജീവിക്കുന്നു, മൃഗങ്ങളെപ്പോലും മരിക്കുന്നു. അത്തരം ആൾക്കാർ ഉദ്ദേശിച്ചിട്ടാണ് പണ്ട് ചണ്ടാളനെന്നോ അല്ലെങ്കിൽ ശൂദ്രനെന്നോ ഒക്കെയുള്ള ശബ്ദങ്ങൾ പ്രയോഗിച്ചിരുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം വേദം അവരെ സംബന്ധിച്ചിടത്തോളം വിഷയമേ അല്ല. ശിശുനോദര പരായണന്മാരായി ജീവിക്കുന്നവരാണ്. അവർക്ക് ധർമ്മവും അധർമ്മവും അവരുടെ ചിന്താ വിഷയമല്ല. പുണ്യഭാവങ്ങൾ അവർക്ക് നേടാനില്ല. അതിന്റെ പേരിൽ സ്വർഗ നരകങ്ങളൊന്നും ഉണ്ടെന്നോ ഇല്ലെന്നോ ഉള്ള ധാരണകൾ അവർക്കില്ല. അപ്പൊ അവർക്ക് പിന്നെ വേദത്തിന്റെ ആവശ്യമില്ല, അവർ വേദത്തിന്റെ അധികാരിയല്ല എന്ന് അന്ന് പറഞ്ഞത് ആ അർത്ഥത്തിലാണ്. അവരെ സംബന്ധിച്ച് ഇതൊന്നും വിഷയമില്ല. അതുപോലെ ബാലന്മാർ, അവർക്കും ഇതൊന്നും ഗ്രഹിക്കുന്നതിന്റെ ശേഷിയില്ല. കുഞ്ഞുങ്ങൾ അതുപോലെ തന്നെ ബുദ്ധിക്ക് സ്ഥിരതയില്ലാത്ത ആൾക്കാരുണ്ട്. അവർക്കും ഇതൊന്നും മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഏതോ കാരണവശാലും അവരുടെ ബുദ്ധി ശരിയായി പ്രവർത്തിക്കുന്നു. പിന്നെ വരുന്നത് തത്വജ്ഞാനികൾ. അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും വിഷയമേ അല്ല. അവർക്കും ധർമാധർമ്മമില്ല, വിധി നിഷേധങ്ങളില്ല, പുണ്യപാപങ്ങളില്ല, ഒന്നുമില്ല. അപ്പൊ ഇത്രയും പേരെ സംബന്ധിച്ചിടത്തോളം ശാസ്ത്രം പ്രമാണമല്ല, ശാസ്ത്രം അവരെ വിഷയമാക്കുന്നുമില്ല. ശാസ്ത്രത്തിന് ഇവരെ കൊണ്ടൊന്നും ചെയ്യിക്കാനില്ല, ശാസ്ത്രം ഇവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പിന്നെ മനുഷ്യൻ വിട്ടുകഴിഞ്ഞാൽ പിന്നെ പക്ഷിമൃഗാദികളും വൃക്ഷലതാദികളും എല്ലാം ഈ കൂട്ടത്തിൽപ്പെടുന്നു. അങ്ങനെ അല്ലാതെ ഒരു മധ്യമ നിലയിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ശാസ്ത്രം പറഞ്ഞിരിക്കുന്നത്. അവർ ശാസ്ത്ര അവരുടെ പ്രവർത്തനങ്ങളെല്ലാം ശാസ്ത്ര പ്രമാണത്തോടുകൂടി ആയിരിക്കണം എന്നർത്ഥം. അതുകൊണ്ട് ശാസ്ത്രത്തെ നിഷേധിക്കാൻ നമുക്ക് യാതൊരു കാരണവശാലും വിവേകമുള്ള ഒരുവനൊരിക്കലും അതിനുള്ള അവകാശമേ ഇല്ല എന്നർത്ഥം. ശാസ്ത്രത്തെ നിഷേധിക്കുന്നത് ഈശ്വരനെ നിഷേധിക്കുന്നതിന് തുല്യമായ പാപമാണ്. ശാസ്ത്രത്തെ അവഗണിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ധർമാധർമ്മം എന്തെന്നറിയണം എന്നർത്ഥം. ധർമാധർമ്മം എന്തെന്നറിയാതെ എങ്ങനെ പ്രവർത്തിക്കും? തസ്മാത് ശാസ്ത്രം പ്രമാണന്തേ കാര്യാകാരി വ്യവസ്ഥിതവും. ഭഗവാൻ ഗീതയിൽ അർജുനോട് പറയുന്നത് ഈ അർത്ഥത്തിലാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം, എന്ത് ചെയ്യേണ്ട എന്ന് നിനക്കറിയണമെന്നുണ്ടെങ്കിൽ ശാസ്ത്രമാണ് നിനക്ക് പ്രമാണമായിരിക്കുന്നത്. കാര്യ അകാര്യ വ്യവസ്ഥിതവും, എന്താണ് കാര്യം ചെയ്യേണ്ടത്, എന്താണ് അകാര്യം ചെയ്യാൻ പാടില്ലാത്തത് എന്നറിയണമെങ്കിൽ ശാസ്ത്രമാണ് പ്രമാണം. അപ്പൊ ശാസ്ത്രത്തെ സ്വീകരിക്കണം. ആ ശാസ്ത്രത്തിന് കാലോചിതമായ വ്യാഖ്യാനങ്ങളും മറ്റും വേണം, അത് വേറെ കാര്യം. പക്ഷെ ശാസ്ത്രത്തെ അടിസ്ഥാനപരമായി സ്വീകരിച്ചേ പറ്റും. അതുകൊണ്ട് ആധ്യാത്മികമായ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരും താൻ എവിടെയാ ഏത് വഴിക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്, എന്താണ് താൻ ചെയ്യേണ്ടത്, എന്താണ് താൻ ചെയ്യാൻ പാടില്ലാത്തത് എന്നൊക്കെ അറിയുന്നതിന് അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രങ്ങൾ അവശ്യം അധ്യയനം ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇവൻ ഉൾപ്പെടുന്നത് ഒന്നുകിൽ ഈ തലയ്ക്ക് സുഖമില്ലാത്തവരുടെയോ അല്ലെങ്കിൽ അന്ധന്മാരുടെയോ പാമരന്മാരുടെയോ അവസ്ഥയിലായിരിക്കും. ഒരിക്കലും ജ്ഞാനിയുടെ അവസ്ഥ എത്തത്തില്ല എന്നാണ്. അതിന് മാർഗനിർദ്ദേശം ചെയ്യുന്ന ശാസ്ത്രത്തെ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ അസാധ്യമല്ല എന്നാണ് നമ്മുടെ ഈ ശാസ്ത്രങ്ങളെല്ലാം പറയുന്നത്. അതുകൊണ്ട് വിധിയെ പരിശോധിക്കുമ്പോൾ നിഷേധത്തെയും പരിശോധിക്കുന്നു, ധർമ്മത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അധർമ്മത്തെയും ചിന്തിക്കുന്നു. ഇത് അദ്വൈതിയും സ്വീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇത്തരം കാര്യങ്ങളിലൊന്നും അദ്വൈതിയും പൂർവ്വമീമാംസകരും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. അതാണ് പറയുന്നത് വ്യവഹാരേ ഭാട്ടനയം എന്ന് പറയുന്നതാണ്. അദ്വൈതത്തിലും മറ്റു കാര്യങ്ങളിലും, വ്യാവഹാരികമായ കാര്യങ്ങളിലെല്ലാം മീമാംസകരുടെ മതമാണ് സ്വീകരിച്ചിരിക്കുന്നത്, ധർമ്മ അധർമ്മ വിഷയങ്ങളിലല്ല. അതിന് ആശയ വ്യത്യാസമെന്ന് ഇത്രയേ ഉള്ളൂ, കർമ്മം കൊണ്ട് മോക്ഷം നേരിട്ട് കിട്ടുന്നില്ല. ഇത്തരം ചില കാര്യങ്ങളിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ആത്മാവിന്റെ സ്വരൂപം, ജീവാത്മ പരമാത്മേകത്വം, മോക്ഷത്തിന്റെ സാധന, മോക്ഷഫലം തുടങ്ങിയ കാര്യങ്ങളിൽ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളിലും ഈ പൂർവമീമാംസകരെ അദ്വൈതി അതുപോലെ തന്നെ പിന്തുടരുന്നത്. രണ്ടുപേരും തമ്മിൽ വ്യാവഹാരികമായ കാര്യങ്ങളിലെല്ലാം, ആത്മതത്വം ഒഴികെയുള്ള കാര്യങ്ങളിലെല്ലാം ഈ മീമാംസകരുടെ രീതിയാണ്, അവരെയാണ് പിന്തുടരുന്നത്. വ്യവഹാരി ഭാട്ട നയം എന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരു നയത്തെ സ്വീകരിച്ചത് കൊണ്ടാണ് ചാതുർവർണ്ണയം പോലെയുള്ള കാര്യങ്ങളിലും എല്ലാം ശ്രുതി സ്മൃതികളെയൊക്കെ അദ്വൈതികളും സ്വീകരിച്ചത്. അതിലെന്തെങ്കിലും വ്യാഖ്യാന ഭേദങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെയും സ്വീകരിച്ചത് കൊണ്ടാണ് അത് പിന്നീട് ഇന്ന് വിവാദ വിഷയമായി തീർന്നത്. പക്ഷെ അതിന്റെ അടിസ്ഥാനപരമായ പ്രമാണം ഇതാണ്, ആ മീമാംസകരുടെ മതത്തെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ആത്മീയ സാധകന്മാരും ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം, വിധി നിഷേധങ്ങൾ അറിഞ്ഞിരിക്കണം, കാര്യാകാര്യങ്ങളെ ഭഗവാൻ പറഞ്ഞതുപോലെ കാര്യാകാര്യങ്ങൾ അറിഞ്ഞ് ചെയ്യേണ്ടത് ഏത്, ചെയ്യാൻ പാടില്ലാത്ത ഏതാണെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നത് എന്താണ്, ധർമ്മ ജിജ്ഞാസ മാത്രമല്ല അധർമ്മ ജിജ്ഞാസയുണ്ട്. അധർമ്മോപി ഹിംസാദി പ്രതിഷേധ ചോദനാ ലക്ഷണത്വാ ജിജ്ഞാസ പരിഹാരായ. അധർമ്മം എന്ന് പറയുന്ന ഹിംസാദികൾ പ്രതിഷേധ വാക്യമാണ് അതിന് പ്രമാണം, അതുകൊണ്ട് അതും അറിയണം, അറിയാൻ ആഗ്രഹിക്കണം, എന്തിനു പരിഹരിക്കാൻ വേണ്ടി അനുഷ്ഠിക്കാൻ വേണ്ടി അല്ല എന്നത്. തയോഹോ ചോദനാ ലക്ഷണയോഹോ അർത്ഥ അനർത്ഥയോഹോ ധർമ്മ അധർമ്മയോഹോ ഫലി പ്രത്യക്ഷേ സുഖ ദുഃഖേ ശരീര വാങ് മനോഭിർ ഏവ ഉപഭുജ്യമാനേ വിഷയേന്ദ്രിയ സംയോഗ ജന്യ ബ്രഹ്മാദിഷു സ്ഥാവരാന്തേഷു പ്രസിദ്ധേ. തയോഹോ ചോദനാ ലക്ഷണയോഹോ വാക്യമാണ് അതിന് പ്രമാണം, ഏതവാക്യം അതാണ് പ്രമാണം, ഏതിന് ധർമ്മത്തിനും അധർമ്മത്തിനും, അതിനെ വിശദീകരിക്കുന്നു. അർത്ഥ അനർത്ഥയോഹോ ഒന്ന് അർത്ഥമാണ് മറ്റൊന്ന് അനർത്ഥമാണ്. ഏതാണ് അർത്ഥം? ധർമ്മ അധർമ്മയോഹോ, ധർമ്മമാണ് അർത്ഥം അധർമ്മമാണ് അനർത്ഥം. ധർമ്മത്തിനും അധർമ്മത്തിനും അർത്ഥത്തിനും അനർത്ഥത്തിനും പ്രമാണമായിരിക്കുന്നത് ശ്രുതിവാക്യമാണ്. അതിന്റെ ഫലേ അതിന്റെ ഫലം ധർമാധർമ്മങ്ങളുടെ ഫലം എന്ന് പറയുന്നത് എന്താണ്? പ്രത്യക്ഷേ ധർമ്മം അതായത് കർമ്മത്തിന്റെ ഫലം എന്താണ്? മുമ്പ് നമ്മൾ ചർച്ചയിച്ചുള്ളതാണ്. കർമ്മത്തിന്റെ മുഖ്യമായ ഫലം എന്ന് പറയുന്നത് എന്താണ്? സുഖദുഃഖി അടുത്ത് പറയുന്നു. സുഖവും ദുഃഖവുമാണ് കർമ്മഫലം എന്ന് പറയുന്നത്. കർമ്മഫലം എന്ന് പറയുന്നത് അതെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, കർമ്മത്തിന് മുഖ്യമായ ഫലം. ഏത് കർമ്മമായാലും ശരി, അത് ലൗകികമായാലും ശരി വൈദികമായാലും, കർമ്മങ്ങളുടെ എല്ലാം മുഖ്യമായ ഫലം എന്ന് പറയുന്ന രണ്ടാണ് സുഖവും ദുഃഖവും. പുണ്യത്തിന്റെ ഫലം സുഖം, പാപത്തിന്റെ ഫലം. നമ്മൾ ഏതെങ്കിലും നിമിഷം സുഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത് ചെയ്ത പുണ്യകർമ്മത്തിന്റെ ഫലമാണ്. ഏതെങ്കിലും സമയം ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ ചെയ്ത പാപത്തിന്റെ ഫലമാണ്. സാഹചര്യങ്ങളെല്ലാം അതിന്റെ വെറും നിമിത്തങ്ങൾ മാത്രം. അതിനെ അഭിവ്യഞ്ജകങ്ങളെന്ന് പറയുന്നു, കാരണങ്ങളല്ല എന്ന് അർത്ഥം. അത് കാരണമല്ല എന്നുവെച്ചാൽ അതിനെ പ്രകടിപ്പിക്കുന്നതാണ് സാഹചര്യങ്ങളും മറ്റും. അതായത് വേറൊരാൾ വന്ന് നമ്മളെ ദേഹത്ത് അടിക്കുന്നു, അടിക്കുമ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടാകുന്നു. അപ്പോൾ ഈ അടി എന്ന് പറയുന്നത് എന്താണ്? അത് അതിന്റെ അഭിവ്യഞ്ജകമാണ്. ഉള്ളിലിരുന്ന ദുഃഖത്തെ പ്രകടമാക്കുന്നതിനുള്ള ഒരു ദുഃഖമാണ്. ആ ദുഃഖം എന്ന് പറയുന്നത് എന്താണ്? പൂർവ്വ കർമ്മത്തിന്റെ ഫലമാണ് ഉള്ളിൽ വന്ന ആ ദുഃഖം, പൂർവ്വ ചെയ്ത കർമ്മത്തിന്റെ ഫലമാണ് ദുഃഖത്തെ തരുന്നത്. അതിനൊരു നിമിത്തം വേണം പുറമേ നിന്ന്, ആ നിമിത്തമാണ് നമുക്ക് അടിയായിട്ട് കിട്ടിയത്. പക്ഷെ ആ ദുഃഖം എന്ന് പറയുന്നത് ഈ അന്യന്റെ കർമ്മത്തിന്റെ ഫലമല്ല. നമ്മളെന്താണ് പറയുന്നത്? അന്യൻ വന്ന് എന്റെ ദേഹത്തടിച്ചു, അപ്പൊ അന്യന്റെ പ്രവൃത്തിയുടെ ഫലമായി ഞാൻ ദുഃഖം അനുഭവിച്ചു എന്നാണ്. അന്യന്റെ പ്രവൃത്തിയുടെ ഫലമായി ആരും ദുഃഖം അനുഭവിക്കത്തില്ല എന്നത്. പക്ഷെ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ ദുഃഖത്തെ പ്രകടമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തി അന്യന്റെ ഭാഗത്തു നിന്നുണ്ടായി, അതാണ് തല്ലെന്ന് പറയുന്നത്. അപ്പൊ അന്യന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് എനിക്ക് ദുഃഖത്തെ ഉണ്ടാക്കത്തില്ല, എന്റെ പ്രവൃത്തി എനിക്ക് ദുഃഖത്തെ ഉണ്ടാക്കത്തുള്ളൂ. പക്ഷെ എന്റെ ആ ദുഃഖത്തെ പ്രകടമാക്കുന്നതിന് ഒരു നിമിത്തം, കാരണമെന്ന് പറയുന്നത് ഉണ്ടല്ലോ, അതിന് സാക്ഷാത്തായിട്ടുള്ള കാരണങ്ങളുമുണ്ട്, നിമിത്ത കാരണങ്ങളുമുണ്ട്, ഉപാദാന കാരണങ്ങളുമുണ്ട്, നിമിത്ത കാരണങ്ങളുമുണ്ട്. അപ്പൊ സാക്ഷാതായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് എന്റെ തന്നെ കർമ്മമാണ്. ഞാൻ മുമ്പ് ചെയ്ത കർമ്മങ്ങളിൽ നിന്നും എന്റെ അന്തഃകരണത്തിലുണ്ടായ അദൃഷ്ടം, ആ അദൃഷ്ടത്തിൽ നിന്നും ഉണ്ടായതാണ് എന്റെ ഉള്ളിലുണ്ടായ ദുഃഖം. അതിന് ഈ തല്ലിയവൻ എന്ത് ചെയ്തു? ഒരു നിമിത്തമായി തീരും. അപ്പൊ ആ ദുഃഖത്തെ പ്രകടമാക്കുക, ഉള്ളത് അതിനെ അഭിവ്യക്തമാക്കുക എന്ന് പറയും. അതിനുള്ള ജോലിയാണ് ഈ തല്ലിയവൻ ചെയ്തത്. അപ്പം വേറൊരാളുടെ തല്ലുകൊണ്ട് താൻ ദുഃഖിക്കുന്നു എന്ന് വെച്ചാൽ തന്റെ തന്നെ കർമ്മത്തിന്റെ ഫലം താൻ അനുഭവിക്കുന്നു എന്നേയുള്ളൂ. തന്റെ ദുഃഖത്തിന് അവനൊരു നിമിത്തമായി, അവൻ അതിന് സാക്ഷാത് കാരണം അല്ല. നിമിത്തവും കാരണമാണ്, പക്ഷെ അത് നേരിട്ടുള്ള കാരണം അല്ല. അതുകൊണ്ട് ദുഃഖമെല്ലാം എന്താണ്? അവനവന്റെ കർമ്മത്തിന്റെ ഫലമാണ്. അതുപോലെ തന്നെ സുഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ എന്നാണ്, വേറൊരാൾ നമ്മളെ നമസ്കരിക്കുന്നു, ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു, പുകഴ്ത്തുന്നു, അപ്പോൾ ഉള്ളിൽ കേൾക്കുമ്പോൾ സുഖം തോന്നും. ഈ സുഖത്തിന് കാരണം മറ്റേയാളല്ല, തന്നെ പുകഴ്ത്തിയയാളോ, തന്നെ ബഹുമാനിച്ചയാളോ, തന്നെ ആദരിച്ചയാളോ, അല്ലെങ്കിൽ തനിക്ക് മറ്റ് സമ്മാനങ്ങളൊക്കെ തന്നയാളോ, തനിക്ക് ഭക്ഷണം തന്നയാളോ, ഒന്നും തന്റെ സുഖത്തിന് സാക്ഷാത് കാരണമല്ല. തന്റെ അപ്പോൾ തന്റെ ഉള്ളിലുണ്ടായ ആ സുഖത്തിന് കാരണമായിരിക്കുന്നതാണ് തന്റെ പൂർവകം കർമ്മം, ആ കർമ്മത്തിൽ നിന്നുണ്ടായ പൂർവം അതാണ്. ഇനി ബാക്കി വന്നതൊക്കെ എന്താണോ, ബാക്കി ചുറ്റുപാടും വന്നിരിക്കുന്ന എല്ലാം നിമിത്തങ്ങളാണ് എന്നറിയും. അപ്പോൾ ആ അദൃഷ്ടമില്ലെങ്കിൽ നിമിത്തം ഉണ്ടായാലും ശരി, നമുക്ക് സുഖം ഉണ്ടാകത്തില്ല, ദുഃഖം ഉണ്ടാകത്തില്ല എന്നർത്ഥം. അദൃഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഉള്ളിൽ ഇത് അനുഭവിക്കുന്നില്ല. അതായത് നമ്മളൊരാൾ പുകഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സൽക്കരിക്കുന്നു, എല്ലാം ചെയ്യുന്നു, പക്ഷെ നമ്മുടെ മനസ്സിൽ മറ്റെന്തെങ്കിലും ചിന്ത കൊണ്ട് വ്യാകുലപ്പെടുത്തുന്ന ഏതെങ്കിലും ചിന്ത ഉള്ളിലിരിക്കുകയാണെങ്കിൽ ഈ സുഖവും ഈ പുറമെയുള്ള പുകഴ്ത്തലും ബഹുമാനവും ആദരവും എല്ലാം നമുക്ക് അരോചകമായി തോന്നും. എന്തുകൊണ്ട് ആ നിമിത്തങ്ങളൊന്നും ഉള്ളിൽ സുഖത്തെ ഉണ്ടാക്കാൻ പര്യാപ്തമല്ല. നമ്മുടെ മനസ്സ് വ്യാകുലതയിലാണ്, മറ്റെന്തെങ്കിലും ചിന്ത കൊണ്ട്, മറ്റെന്തെങ്കിലും വിഷയങ്ങളുണ്ട്, മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ അസ്വസ്ഥരായിരിക്കുകയാണെങ്കിൽ ബാഹ്യമായി ആരെല്ലാം എന്തെല്ലാം നമ്മളെ സുഖിപ്പിക്കാൻ ശ്രമിച്ചാലും നമ്മുടെ ഉള്ളിൽ സുഖം ഉണ്ടാകുന്നില്ല. എന്തുകൊണ്ട്? ഇതൊന്നും വാസ്തവത്തിൽ സുഖത്തിന്റെ കാരണങ്ങളല്ലാത്തതുകൊണ്ട്. സുഖത്തിന്റെ ഏതാണോ കാരണം അതവിടെ ഇല്ല എന്നറിയും. അപ്പോൾ നമ്മൾ വിഷാദമായിട്ട് തന്നെ ഇരിക്കും. അവിടെ ഇരിക്കുന്ന ദുഃഖത്തിന്റെ കാരണമാണ്. ആ ദുഃഖത്തിന്റെ കാരണം കൊണ്ടുള്ള ദുഃഖം ഉള്ളിലിരിക്കുകയാണ്. അപ്പോൾ ബാഹ്യമായി വന്ന് സൂചിപ്പിച്ചാൽ നമുക്ക് സുഖം ഉണ്ടാകുന്നില്ല എന്നാണ്. അപ്പോൾ ഈ നിമിത്തങ്ങളും ഉള്ളിലുള്ള അദൃഷ്ടവും കൂടെ ചേരുമ്പോൾ രണ്ടും കൂടി ചേർന്ന് സുഖത്തെ ഉണ്ടാക്കുന്നു എന്ന് പറയാം. ബാഹ്യമായ നിമിത്തങ്ങളും ഉള്ളിലിരിക്കുന്ന അദൃഷ്ടം. പക്ഷെ മുഖ്യ കാരണം എന്താണ്? അദൃഷ്ടമാണ്. അതുകൊണ്ട് ഇവിടെ പറയുന്നു ധർമ്മത്തിന്റെ ഫലമായിരിക്കുന്നു ദുഃഖം, അധർമ്മത്തിന്റെ ധർമ്മത്തിന്റെ ഫലമായിരിക്കുന്നു സുഖം, അധർമ്മത്തിന്റെ ഫലമായിരിക്കുന്നു ദുഃഖം എന്നിവിടെ പറയുന്നു. ഇതാണ് അത്. അത് മുഖ്യഫലം. അതിന്റെ അവാന്തരഫലം, അതായത് അപ്രധാനമായ ഫലങ്ങളായിട്ട് വരുന്നു ജന്മം, മറ്റു കാര്യങ്ങളെല്ലാം എന്നാണ്. ആ നമ്മുടെ കർമ്മത്തിന്റെ ഒരു ഫലം തന്നെയാണ് മറ്റൊന്നും നമ്മളെ തല്ലുന്നത്. അല്ലെങ്കിൽ വേറൊരാൾ വന്ന് നമ്മളെ സ്തുതിക്കുന്നതും കർമ്മത്തിന്റെ ഫലം തന്നെ. പക്ഷെ അത് മുഖ്യഫലമല്ല. അങ്ങനെ ഒരു നിമിത്തം ഉണ്ടാകുന്നതിനും ഈ കർമ്മം കാരണമാണ്. പക്ഷെ അതിനെല്ലാം അവാന്തര ഫലങ്ങളെന്ന് പറയും. അത് ഏത് കർമ്മത്തിന് ഏത് ഫലം, അതെങ്ങനെ ബന്ധപ്പെടുന്നു എന്നുള്ളതും മനുഷ്യന്റെ ബുദ്ധിക്ക് ഒരിക്കലും പിടികിട്ടുന്ന കാര്യമില്ല. ഗഹന കർമ്മണോ ഗതി, ആ കർമ്മത്തിന്റെ ഗതി എന്ന് പറയുന്നത് ഗഹനമാണ്. എന്നുവെച്ചാൽ ഈശ്വരന് മാത്രം അറിയാമെന്നുള്ള കാര്യമാണ്, മനുഷ്യന് അതറിയാൻ കഴിയത്തില്ല. എന്നാലും പ്രധാനമായ കാര്യം പറയുന്നു സുഖദുഃഖങ്ങളാണ് ധർമാധർമ്മങ്ങളുടെ ഫലം. അതെന്താണ്? പ്രത്യക്ഷമാണ്. സദാ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഒന്നുകിൽ സുഖം അല്ലെങ്കിൽ ദുഃഖം. ഇത് സദാ അനുഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ്.
4: ഓം നമശിവായ. ഡിയർ ലിസണേഴ്സ് ഓഫ് ശൈവം ഡോട്ട് ആർ റേഡിയോ, ദി സൈസ് ഓഫ് അവർ ഓഡിയോ കളക്ഷൻ കണ്ടിന്യൂസ് ടു ഗ്രോ ഡേ ബൈ ഡേ. We now host more than 25,000 audio recordings. In order to make these extensive resources more accessible and beneficial to our radio listeners, we have reorganized our program schedule. Thirumurai Music and Thirumurai Discourses will be broadcast on Thirunariya Tamilosai. Philosophical Discourses and Periyapuranam Lectures in Tamil will be broadcast on Shivatattvam. Programs in languages other than Tamil will be broadcast on Shaivalahari. As a result of these changes, there will be some adjustments to program timings. We trust that you will kindly accept these schedule changes with understanding and patience. We also request you to encourage your relatives and friends to listen to and benefit from our radio services. Om Namah Shivaya.
5: Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. Title is Brihadaranyakam. Presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
6: Thank you.

അവസ്ഥയെക്കുറിച്ച് പറയുന്നതാണ്. നിർദ്ധൂത അശേഷ നാനാത്വം, നാനാത്വം അനുഭവപ്പെടുന്ന ഇവിടെ ഈ ജാഗ്രസ്വപ്നങ്ങൾ, ഈ നാനാത്വത്തെ നാനാത്വ പ്രതീതി, നാനാത്വ ബോധം, അതിൻ്റെ സ്ഥാനത്ത് ഏകത്വ ബോധം വരുത്താനാണ് ശ്രമിക്കുന്നത് ജീവൻ. പക്ഷെ ഇത് യാതൊരു ശ്രമവും കൂടാതെ ഇവിടെ അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടി വരുന്നു. ഗുരു, ശാസ്ത്രം, ഇതെല്ലാം വരുന്നു. പക്ഷേ ഇതൊന്നും കൂടാതെ നിർദ്ധൂതമായി, അത് സ്വയം ഇല്ലാതായി. എന്താണ് ഇല്ലാതായത്? അശേഷ നാനാത്വം. ഇവിടെ ഞാൻ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ നാനാത്വമൊന്നും യാതൊരു ശ്രമവും കൂടാതെ ഇവിടെ ഇല്ലാതായി. ആര് ശ്രമിച്ചിട്ട് അവിടെ ഇല്ലാതായത്? അവരുടെ ഭാഗത്തു നിന്നും ഒരു ശ്രമവും ഉണ്ടായില്ല. എന്തുകൊണ്ട് ഈ നാനാത്വം അനുഭവപ്പെടുന്നു? എന്തോ ഒരു കാരണമാണ്. നാനാത്വം ഇവിടെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, നാനാത്വം എന്നല്ല, ഏത് അനുഭവത്തിനും ഒരു കാരണം കാണും, പല കാരണങ്ങൾ കാണും. മുമ്പേലിരിക്കുന്ന ഈ വസ്തു എനിക്ക് അനുഭവപ്പെടുന്നു, വസ്തു എന്തുകൊണ്ട്? പല കാരണങ്ങളുണ്ടെന്നു. ആ വസ്തു തന്നെ കാരണമാണ്, എൻ്റെ മനസ്സ് കാരണമാണ്, എൻ്റെ ഇന്ദ്രിയങ്ങൾ കാരണമാണ്, ഇന്ദ്രിയവും വസ്തുവായിട്ടുള്ള സംബന്ധം കാരണമാണ്. ഓരോ വസ്തുവിനെ സംബന്ധിച്ചും അനേക കാരണങ്ങൾ കൂടി ചേർന്നാണത് അനുഭവവേദ്യമാകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നാനാത്വം, ഈ നാനാത്വം അനുഭവപ്പെടുന്നതിനുള്ള ഒരു കാരണം, അതില്ലാതെ ഇത് അനുഭവപ്പെടത്തില്ല. ഈ പുസ്തകം അനുഭവപ്പെടുന്നതിനുള്ള കാരണം ഇപ്പോൾ
ഇത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേണം അല്ലേ കണ്ണ്, മറ്റെപ്പോഴെങ്കിലും ഉണ്ടായ പ്രയിപ്പോ വേണം. ഏത് കാലത്തിലാണോ അനുഭവം ഉള്ളത്, ഏതവസ്ഥയിലാണോ അനുഭവം ഉള്ളത്, അവിടെ കാരണങ്ങളെല്ലാം വേണം, അല്ലെങ്കിൽ അത് അനുഭവപ്പെടുത്തും. ഒരു നിയമമാണ് കാരണവും കാര്യവും. അനുഭവത്തെ സംബന്ധിച്ച് അത് സമകാലമായിരിക്കുന്നു, അല്ലെങ്കിൽ അനുഭവം ഉണ്ടാകത്തില്ല. ഇവിടെ അനുഭവമാണ് ഈ നാനാത്വം. അപ്പോൾ ഇതിൻ്റെ ഈ നാനാത്വ അനുഭവത്തിൻ്റെ കാരണം ഇവിടെ തന്നെ ഉണ്ടായിരിക്കുന്നു, അതുകൊണ്ട് അനുഭവപ്പെടുന്നു. പക്ഷെ അത് നിരസ്തമായാലോ, ഈ നാനാത്വ അനുഭവത്തിൻ്റെ കാരണമില്ലാതായാൽ ഇനി നാനാത്വ അനുഭവമില്ല. നാനാത്വ അനുഭവം എവിടെയാണ് ഇല്ലാത്തത്? സുഷുപ്തി. അപ്പൊ നമുക്ക് ഊഹിക്കാം എന്താണോ, അവിടെ ഈ നാനാത്വ അനുഭവത്തിൻ്റെ കാരണവുമില്ല. ഉണ്ടായിരുന്നെങ്കിൽ ഈ നാനാത്വം അവിടെ അനുഭവപ്പെട്ടു. എന്താണോ ഈ നാനാത്വ അനുഭവത്തിന് കാരണമായിരിക്കുന്നത്, അതിന് എന്ത് പേരിട്ടും വിളിക്കാം, മായയെന്നോ അവിദ്യയെന്നോ അജ്ഞാനമെന്നോ എന്ത് പേരിട്ടും വിളിക്കാം. എന്തുകൊണ്ട് ഇത് അനുഭവമാകുന്നില്ല? ആ അനുഭവത്തിന് കാരണം എന്തോ അതില്ലാത്തതുകൊണ്ട്. അതാണ് നിർദ്ധൂത അശേഷ നാനാത്വ തദ്ഹേതു. അശേഷ ഈ നാനാത്വവും ഇതിൻ്റെ ഹേതുവും നിർദ്ധൂതമായിരിക്കുന്നു, ഇല്ലാതായിരിക്കുന്ന ഒരവസ്ഥ. അത് നമുക്ക് ഈ സൃഷ്ടിക്കുമ്പോഴുള്ള അവസ്ഥ ഒന്നോ അല്ലെങ്കിൽ സുഷുപ്തന്റെ അവസ്ഥയെന്നോ അല്ലെങ്കിൽ തുര്യനെന്നോ ഏത് പേരിലും പറയാം, നിർഗുണ ബ്രഹ്മമെന്നോ ഏത് വിശേഷങ്ങൾ കൊണ്ടോ തന്നെ പറയാം. അങ്ങനെ ഒരവസ്ഥ, നമ്മുടെ ഒരു സങ്കല്പമാണ് അങ്ങനെ ഒരവസ്ഥയായിരിക്കണം, അല്ലെങ്കിൽ ഒരു യുക്തിയിലൂടെ ബോധ്യപ്പെടുന്ന. ഇവിടെ എന്തുകൊണ്ട് ഈ നാനാത്വം അനുഭവപ്പെടുന്നില്ല? നാനാത്വത്തിന് കാരണമില്ല അവിടെ. അതുകൊണ്ടെന്താണ് ആ വിഭാഗവാൻ, ഇവിടെ വിഭാഗങ്ങളില്ല. ഒരു തരത്തിലുള്ള ഇവിടെ വിഭാഗം ഉണ്ട്, ഞാൻ കാണുന്നവൻ, എൻ്റെ കാഴ്ച, ഞാൻ കാണുന്ന വിഷയങ്ങൾ, ഇത്തരത്തിലുള്ള നാനാതരത്തിലുള്ള വിഭാഗം, ഞാൻ ചെയ്യുന്നവൻ, ഞാൻ ഇച്ഛിക്കുന്നവൻ, ഇങ്ങനെ നാനാതരത്തിലുള്ള വിഭാഗങ്ങൾ അതവിടെയില്ല. കാരണം നാനാത്വം അതിൻ്റെ ഹേതുവിനോടുകൂടി തന്നെ അവിടെ അപ്രത്യക്ഷം ഒന്നു കേവലമായ വസ്തു മാത്രം അനന്യസാക്ഷിക. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അന്യസാക്ഷികനായിട്ട് താനിരിക്കുന്നു. ഇവിടെ താൻ എല്ലാത്തിനെയും കണ്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്നെയും ആരോ കണ്ടുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അനുഭവം എന്നെ എന്തുകൊണ്ട് ഒരാൾ കാണുന്നു? കാരണം ഇവിടെ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവൻ ഈ ഞാനല്ല. സ്വപ്നത്തിൽ അവിടെ മാറിയുണ്ട്, ഇവിടെ ഞാൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്നു. പുരുഷനാണെങ്കിൽ അവിടെ ചെന്നപ്പോ സ്ത്രീയായി. ഈ ഞാനല്ല അവിടെ മാറുന്നു, മാറ്റം പോയി. ഈ ഞാൻ ഇവിടെ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ന് ശിശുവായിരിക്കുന്നു, നാളെ യുവാവായിരിക്കുന്നു, പിന്നീട് വൃദ്ധനാകുന്നു, ഇങ്ങനെ അന്യസാക്ഷികനായിരിക്കുന്നു. അപ്പോൾ ഈ മാറ്റങ്ങളെല്ലാം ഗ്രഹിക്കുന്ന ഒരാൾ, അതായത് എന്നെ അറിയുന്ന ഒരാളുകൂടെ ഈ കൂട്ടത്തിലുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഈ മാറ്റങ്ങളെല്ലാം മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും അന്യൻ്റെ അനുഭവം എനിക്കുണ്ടാകുന്നില്ല, എനിക്ക് എൻ്റെ അനുഭവം ഉണ്ടാകുന്നില്ല. പക്ഷെ എന്നിൽ പല അനുഭവങ്ങൾ മാറി മാറി വരുന്നു. ഈ അനുഭവങ്ങൾക്കൊരു സാക്ഷി ഉണ്ടായതേ പറ്റും. ഞാനിപ്പോൾ അന്യസാക്ഷികനായിരിക്കുന്നു. എൻ്റെ എല്ലാ അനുഭവങ്ങൾക്കും മാറിക്കൊണ്ടിരിക്കുന്ന എൻ്റെ അനുഭവങ്ങൾക്കും മറ്റൊരു ഒരാൾ, എന്നെ അറിയുന്ന ഒരാൾ അയാളോടുകൂടിയിരിക്കുന്നു. അതുകൊണ്ടാണ് എനിക്ക് ജാഗ്രത്തിൽ നിന്ന് സ്വപ്നത്തിലേക്കും സ്വപ്നത്തിൽ നിന്ന് ജാഗ്രത്തിലേക്കും ഇങ്ങനെ വരാൻ, ഇവിടെ തന്നെ നാനാ അനുഭവങ്ങളിലൂടെ കടന്നു പോകാൻ കഴിയുന്നു. ഇതിനെല്ലാം സാക്ഷിയായി ഒരാൾ ഇരിക്കുന്നുണ്ട്, അതാണ് അന്യസാക്ഷി. ഈ ദ്വൈതാനുഭവത്തിലെ ഈ അന്യസാക്ഷിയായിട്ടിരിക്കാൻ പറ്റും. പക്ഷേ അവിടെ എന്താണ്, അനന്യസാക്ഷികനാണ്. ഈ അനുഭവം ഇല്ലെങ്കിൽ പിന്നെ സാക്ഷിയുടെ ആവശ്യമില്ല. അവിടെ പിന്നെ കേവലനായിരിക്കുന്നു, ഏകനായിരിക്കുന്നു, അദ്വൈതനായിരിക്കുന്നു. ആരാണത് പ്രത്യം? അതാണ് ഇതിൻ്റെ വാസ്തവ സ്വരൂപം. ഞാൻ സൃഷ്ടിക്കുന്നുണ്ടായതാണ് വാസ്തവ സ്വരൂപം. നാമാദി ജന്മത. ഈ അനുഭവത്തിന് മുമ്പ് ഉള്ള അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്. ഈ ജാഗ്രത സ്വപ്നാനുഭവങ്ങൾക്ക് മുമ്പ് താനങ്ങനെ കേവല സ്വരൂപസ്ഥിതനായിരുന്നു. പ്രത്യേകം ആസീ
അങ്ങനെയായിരുന്നു. അവിടെ നിന്നാണ് ഇതുണ്ടായത്. അതാണ് പറയുന്നത് അനുപലബ്ധാത്മാ. ഇവിടെ ആത്മാവ് ഉപലബ്ധാവായിരിക്കുന്നു, എല്ലാം അറിയുന്നവനായിരിക്കുന്നു. കാരണം ഇവിടെ അറിയാൻ വിഷയങ്ങളുണ്ട്. ഇവിടെ ഈ നാനാത്വത്തെ എല്ലാം ഗ്രഹിക്കുന്ന നാനാത്വത്തെ അറിയുന്നവൻ്റെയും അറിവായി ഇവിടെ സ്ഥിതി ചെയ്യുന്നു. പക്ഷെ അവിടെ ഇതൊന്നുമില്ല, അതുകൊണ്ട് കേവല പ്രത്യേക രൂപത്തിലിരുന്നു. അവിടെ നിന്നാണ് ഈ അനുപ്രവേശം സംഭവിച്ചത്, സൃഷ്ടിയിലേക്ക് വന്നതെന്ന് പറയാൻ വേണ്ടി പറയുകയാണ്. അത് ഇന്നെന്ത് മാറ്റം വന്നെന്നാണ് അടുത്ത് പറയുന്നത്. ദൃഷ്ടാദി രൂപത താവത് വ്യതിരോഗോ അഭവത് പുരാ നാ ജ്ഞാതോസ്തി ദൃഷ്ട. ഇവിടെ അങ്ങനെയല്ല, അന്യസാക്ഷിയുണ്ട്. ഞാനിതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു, എന്നെ കാണുന്ന ഒരാൾ. അയാളാണ് പറയുന്നത് എന്താണ്, നീ തന്നെയാണ് സ്വപ്നത്തിൽ വേറൊരാളായിരുന്നത്, നീ തന്നെയാണ് ജാഗ്രതയിൽ ഇപ്പോൾ വേറൊരാളായിരിക്കുന്നത്. അപ്പോൾ ഇവിടെ രണ്ടുപേരുണ്ടല്ലോ അദ്ദേഷ്ടാക്ക. ഇത് രണ്ടുപേരുള്ളതുപോലെ നമുക്ക് ചിന്തിക്കുമ്പോൾ മനസ്സിലാകുന്നു. എന്തായാലും ഒരാളല്ല, കാരണം മാറ്റങ്ങൾ സംഭവിക്കുന്നു, പ്രതിക്ഷണം മാറ്റം സംഭവിക്കുന്നു. അപ്പോൾ അതിനെ ഗ്രഹിക്കുന്ന ഒരുവനുണ്ട്, അത് നമ്മൾ പറയും സാക്ഷി. അപ്പോൾ ഇവിടെ താൻ അന്യസാക്ഷിയായിരിക്കുന്നു. പക്ഷെ അവിടെ എന്താണ്, അന്യാതോ അസ്ഥി ദൃഷ്ട, വേറെ ദൃഷ്ടാവ് ഒന്നും അവിടെ ഇല്ല, ഏകനാണ്. ദൃഷ്ടാതി രൂപതസ്ഥാവൻ വ്യതിരേകോ അഭവത് പുരാ ആ പണ്ട് പുരാ എന്ന് പറഞ്ഞാൽ ഈ അവസ്ഥയിലേക്ക് വരുന്നതിന് മുമ്പ്, ഈ സൃഷ്ടിയിലേക്ക് അനുപ്രവേശം നടക്കുന്നതിന് മുമ്പ് ഈ ദൃഷ്ടാദിഭാവങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. നാമാതി ജന്മനി ദൃഷ്ട ഇത്യാദി രൂപാന്യോപ്യഭൂ. പിന്നെ എന്താ സംഭവിക്കുന്നത്? ഈ അനുപ്രവേശം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ വിചാരിക്കുന്നത് പോലെ അങ്ങനെ ഒരാളിരുന്നു, ഇതെല്ലാം സൃഷ്ടിച്ചു, പിന്നീട് അതിൻ്റെ അകത്തേക്ക് കടന്നുകൂടി, ഒരു സങ്കല്പങ്ങളാണല്ലോ വരുന്നത്. അപ്പോൾ അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. നാമാതി ജന്മനി ജാഗ്രത സ്വപ്നത്തിലേക്ക് വരുന്നു. മുമ്പ് എങ്ങനെയായിരുന്നു? ദുഷ്ടാതി രൂപത്തെ വ്യതിരേകോ അഭൂത്. ദുഷ്ടാതി ഈ ഭാവങ്ങൾക്കെല്ലാം അവിടെ ദുഷ്ടാശ്രോത മന്ദ വിജ്ഞാത ഈ ഭാവങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. എന്നാൽ നാമാതി ജന്മനി, നാമാതി ജന്മം എന്ന് വെച്ചാൽ നാമാദികളുടെ ഈ പ്രകടഭാവം, നാമാദികളുടെ ഈ അനുഭവഭാവം. ജാഗ്രതത്തിലും സ്വപ്നത്തിലും അതല്ലേ നാമരൂപാദികൾ അനുഭവിക്കുന്നു. ശബ്ദസ്പർശാദി വിഷയങ്ങളെ അനുഭവിക്കുന്നതാണ് ഇതിൻ്റെ ജന്മം എന്ന് പറയുന്നത്. ഇതിൻ്റെ അനുഭവമല്ലാതെ ഇതിൻ്റെ ജന്മത്തെക്കുറിച്ച് നമുക്ക് വേറൊന്നും പിടിയില്ല. ആ സുഷുപ്തമായ അവസ്ഥയിൽ നിന്ന് ജാഗ്രത സ്വപ്നത്തിലേക്ക് വന്ന് ഇതിനെയൊക്കെ അനുഭവിക്കുന്നു. ഇത് തന്നെ ഇതിൻ്റെ ജന്മം. അല്ലാതെ എന്താ ഇതിൻ്റെ ജന്മം എന്ന് പറയുന്നത്? ഈ അനുഭവത്തിൽ നമ്മളിതിൻ്റെ എന്ന് പറഞ്ഞതുപോലെ ജന്മസ്ഥിതി അപ്യയങ്ങൾ, ജന്മസ്ഥിതി ലയങ്ങളെല്ലാം അതും അനുഭവിക്കുന്നു. ഈ ജന്മസ്ഥിതി നാശങ്ങളുടെ അനുഭവം, ഈ അനുഭവത്തിലേക്ക് വരിക, ജാഗ്രതയിലേക്ക് വരിക, ഇത് തന്നെയാണ് ഇതിൻ്റെ ജന്മം, നാമാദികളുടെ ജന്മം എന്ന് പറയുന്നത്. ആ ജന്മത്തിൽ പിന്നീട് നമ്മൾ ജന്മസ്ഥിതി നാശങ്ങൾ അനുഭവിക്കുകയാണ്. ഇത് ആകെ ഒരു ജന്മമാണ്, ഇതൊരു സൃഷ്ടിയാണ്. സൃഷ്ടിച്ചിട്ട് അനുപ്രവേശം ചെയ്തു എന്ന് പറയുമ്പോൾ ഓരോ വസ്തുക്കളെയും ഇവിടെ സൃഷ്ടിച്ച് അനുപ്രവേശം ചെയ്യുന്നു എന്നുള്ളതാണ്. ഈ പ്രകടഭാവം, ജാഗ്രത സ്വപ്നാദി അനുഭവം, ഇതല്ലാതെ വരെ അവിടെ സൃഷ്ടി. കാരണം സൃഷ്ടിശൂന്യമായ ഒരവസ്ഥ അത് നമുക്കറിയാം, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഇതിലേക്ക് വന്നത്. സ്വാനുഭവമാണ്, ആർക്കും നിഷേധിക്കാൻ വയ്യാത്ത അനുഭവമാണ്. പിന്നെ സൃഷ്ടിയുടെ രഹസ്യം എന്താ എന്ന് അന്വേഷിക്കേണ്ട കാര്യമില്ല. സൃഷ്ടിയും സൃഷ്ടിയുടെ കാരണമെന്തോ അതും ഇല്ലാതിരുന്ന ഒരവസ്ഥ. കാരണമുണ്ടെങ്കിൽ സൃഷ്ടി ഉണ്ടായേ തീരും. അങ്ങനെ ഒരവസ്ഥയിൽ നിന്ന് ഇവിടെ വരുന്നു. അപ്പോൾ പറയുന്നു ഇവിടെ കാരണം കാര്യം അതിനോട് ചേർന്ന് വരുന്ന എല്ലാം ഉണ്ടാകും. ദൃഷ്ടാവ് ശ്രോതാവ് മന്ദാവ് എന്നെല്ലാം പറയുന്ന ഈ ഭാവങ്ങളെല്ലാം ഒരുമിച്ച് വരും, പ്രകടമാകും. സ്ക്രീനിൻ്റെ നാമരൂപങ്ങളെല്ലാം ഒരുമിച്ച് പ്രകടമാകുന്നു, എല്ലാം ഒരുമിച്ച് കാണുകയാണ്. ഒരു സമയം എല്ലാം വരുന്നു, നാനാവർണ്ണങ്ങളും നാനാരൂപങ്ങളും ശബ്ദരൂപങ്ങളെല്ലാം നമുക്ക് ഒരേ സമയം അനുഭവപ്പെടുന്നു. അതെങ്ങനെ വരുന്നു?
അതിൻ്റെ കാരണം എല്ലാം അവിടെ തന്നെയുണ്ട്, പുറമിൽ നിന്നും വന്നാൽ അല്ലേ. മുമ്പിലിരിക്കുന്ന സ്ക്രീനിൽ എന്തൊക്കെയാണോ അനുഭവപ്പെടുന്നത് അതിൻ്റെ കാരണങ്ങളെല്ലാം അവിടെ തന്നെയുണ്ട്. കാരണം വേറൊരു കാലത്തിലും കാര്യം വേറൊരു കാലത്തിലുമാണ്. എന്താണോ പ്രതീതി അനുഭവം, അതിൽ കാര്യകാരണങ്ങളെല്ലാം കൂടി ചേർന്നിരിക്കും. അതാണ് നാമാദി ജന്മം എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെയും നാമാദി ജന്മങ്ങൾ, ഈ ജാഗ്രത സ്വപ്ന അനുഭവങ്ങൾ, ഈ അനുഭവത്തിൽ വരുമ്പോൾ ഈ അനുഭവത്തിൻ്റെ കാരണത്തെ അന്വേഷിച്ചെങ്കിലും പോകേണ്ട കാര്യമില്ല. ഇതിൻ്റെ കാരണം വേറൊരിടത്തുമില്ല. അതിനോട് പറയുന്നതിൻ്റെ താല്പര്യം നമ്മൾ പറയും, എന്തുകൊണ്ട് ഇതാ കാണുന്നു? കണ്ണുള്ളത് കൊണ്ട് കാണുന്നു. കണ്ണെന്താ വേറെ ഏതെങ്കിലും കാലത്തായിരുന്നു? കണ്ണിവിടെയല്ലേ, ഈ അനുഭവ കാലത്തിലല്ലേ കണ്ണു? ഈ അനുഭവത്തിന് എന്തൊക്കെ കാരണമായിട്ടുണ്ടോ അതെല്ലാം ഇവിടെ തന്നെയുണ്ട്. വേറെ ഒരിടത്തു നിന്ന് ഇത് വന്നാൽ ഇതെന്തുകൊണ്ട് കാണുന്നു, ഇതിൻ്റെ കാരണമുള്ളത് കൊണ്ട്, വേറൊരു സമാധാനം എന്നൊക്കെ പറയുന്നില്ല. കാരണം ഉള്ളതുകൊണ്ട് ഇത് കാണുന്നെങ്കിൽ, കാരണമുണ്ടെങ്കിൽ ഇത് കണ്ടേ പറ്റൂ. കാരണം ഉണ്ടായിരിക്കുക, കാണാതിരിക്കുക, അത് സംഭവിക്കത്തില്ല. കാരണം ഇത് കാരണമുള്ളതുകൊണ്ടാണ് കാണുന്നത്. അപ്പോൾ ഈ കാര്യകാരണങ്ങൾ എന്ന് പറയുന്നത് ദുഷ്ട ഇത്യാദി രൂപം, ദൃഹാവ്, ശ്രോതാവ്, മന്ദാവ്, വിജ്ഞാതാവ്, ഈ രൂപത്തിൽ കാണുന്നവൻ, കേൾക്കുന്നവൻ, മണക്കുന്നവൻ, രുചിക്കുന്നവൻ, ചിന്തിക്കുന്നവൻ, നിശ്ചയിക്കുന്നവൻ, പ്രവർത്തിക്കുന്നവൻ, ഇച്ഛിക്കുന്നവൻ, ഈ ഭാവങ്ങളെല്ലാം ഇതിനോട് അന്യമായി ചേർന്ന് എന്നാണ് ദുഷ്ടാദി രൂപ അന്യം. ഈ ദുഷ്ടാദി രൂപങ്ങളോടുകൂടി ചേർന്ന് ദൃശ്യം അനുഭവപ്പെടുന്നു എന്ന് പറയും. മുമ്പ് കേവലമായ അലുത്ത ദീപം, ഒരിക്കലും ലോകം സംഭവിക്കാത്ത ഒരു ദീപം, അതാണ് ഇതിനൊക്കെ കാരണം എന്ന് പറയാൻ കഴിയില്ല. കാരണം അത്, ആ അലുപ്ത ദീപം, ഒരിക്കലും ലോകം സംഭവിക്കാത്ത ആ ദീപം, ആ ദീപം പ്രകാശിക്കുമ്പോൾ ഇതൊന്നുമില്ല. കേവലമായി ആ ദീപം മാത്രം പ്രകാശിക്കും, അതാണ് സുഷുപ്തി. അവിടെ ഇതൊന്നുമില്ല, ഇതിന് കാരണം അതാണെന്ന് പറയാൻ പറ്റും, അതൊന്നും പറയാൻ കഴിയില്ല. എങ്കിലത് ഇവിടെ അവിടെ അങ്ങനെ അത് പ്രകാശിക്കാൻ കഴിയില്ല, അവിടെ ഇതൊക്കെ അനുഭവപ്പെടണം. ഇതിൽ നിന്നൊരു സ്വാതന്ത്ര്യം ഒരിക്കലും ഇല്ലാതിരിക്കും. ഇതങ്ങനെയല്ല, ഇതിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെ അനുഭവിക്കുന്നുണ്ട്. ജാഗ്രത സ്വപ്നങ്ങളിൽ നിന്നുള്ള സ്വാതന്ത്ര്യത്തെ ഈ ജീവൻ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ആ കേവലമായ അവസ്ഥ, നില, അതാണ് ഇതിനൊക്കെ കാരണമെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. പിന്നെന്താ ഇതിനൊക്കെ കാരണം? ഇതിന് കാരണം ഇവിടെ തന്നെയുണ്ട്. ഇതിൻ്റെ കാരണം അന്വേഷിച്ച് വേറൊരിടത്തും പോകേണ്ട കാര്യമില്ല. ഇതിൻ്റെ കാരണം വേറൊന്നുമല്ല, ദുഷ്ടാതിരൂപാന്യം, ദുഷ്ടാശ്രോതാവ് എന്നുള്ള ഈ ഭാവത്തോടുകൂടി നാമാദി ജന്മൻ, ഈ നാമാദികളുടെ ജന്മം, അതിൻ്റെ പ്രകടഭാവം, അതിൻ്റെ പ്രതീതി ഇവിടെ ഉണ്ടാകും. ഇതിൻ്റെ കാര്യകാരണങ്ങളെല്ലാം ഇവിടെ തന്നെ, ഇതിനപ്പുറം പോകണം. ആ അലുപ്ത ദീപം, നാശം വരാത്ത ദീപം, അതിവിടെയും ഉണ്ട്, അവിടെയും ഉണ്ട്. അതുകൊണ്ടാണ് അതിന് നാശം വരാത്ത ദീപം. അപ്പോൾ അതിൽ പിന്നെ ഇതല്ല, അതിതിന് കാരണമല്ലെന്നും പറയും. അതിത് അതിന് കാരണമല്ലെന്നുള്ള സ്വാനുഭവമാണ്, കാരണം അതുള്ളപ്പോൾ ഇതില്ല. കാരണം കാര്യകാരണങ്ങൾക്ക് അങ്ങനെ ഒരു നിയമമുണ്ട്, തസ്സത്വ തസ്സത്വം തഥാഭാവി തഥാഭാവം, വിചാരികളുടെ നിയമവും അത് സാമാന്യ നിയമമാണ്. അങ്ങനെ ഒരു നിയമം ഇവിടെ കാണുന്നില്ല. അതുണ്ടെങ്കിൽ ഇതെല്ലാം ഉണ്ടായിരിക്കുക, അങ്ങനെ കാണുന്നില്ല. അതുണ്ട്, പക്ഷെ ഇതൊന്നുമില്ല. അപ്പം അതിനെ ഇതിൻ്റെ കാരണമെന്ന് പറയാൻ പറ്റും? ആ ദീപസുഷുതിയിലുണ്ട്, അവിടെ ഇതൊന്നുമില്ല. അപ്പോൾ അതിന് കാരണമെന്ന് പറയാൻ പറ്റും? അല്ല, അവിടെ ഇതിൻ്റെ കാരണങ്ങളെല്ലാം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഇതും കാണും. അപ്പോൾ ഇതിൻ്റെ കാരണം ഇവിടെ ഉള്ളൂ. അതാണ് നാമാദി ജന്മനി. മുമ്പാണെങ്കിലോ വിദ്രയോഗോ അഭവത്, മുമ്പ് ഇതിൻ്റെ എല്ലാം അഭാവമായിരുന്നു, ഇതിൻ്റെ എല്ലാം ശൂന്യത എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അവിടെ ഇപ്പോൾ ഇതിനെല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഏതെന്തിനാണോ ഇതെല്ലാം പ്രകാശിപ്പിക്കുന്നത്, അതവിടെ ഉണ്ടായിരുന്നു. ഇവിടെ വന്നപ്പോൾ കാര്യകാരണങ്ങളെല്ലാം അനുഭവപ്പെട്ടു. ഒന്നുകൂടി തെളിച്ചു പറഞ്ഞ ആ കേവലമായ സുഷുതിയിൽ അവിടെ അനുഭവങ്ങളൊന്നും, ഞാൻ അജ്ഞനാണെന്നുള്ള അനുഭവം കൂടിയില്ല, ഒരനുഭവം. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇവിടെ അറിയുന്നു ഞാൻ അജ്ഞനാണ്, ഞാൻ ഇതിനെല്ലാം അനുഭവിക്കുന്നു. ഇതിൻ്റെ എല്ലാം കാരണം അതിന് നിങ്ങൾ അവിവേകമെന്നു, ഭ്രാന്തി എന്നു, മായയെന്നു, അവിദ്യയെന്നു,
എന്ത് പേരിട്ടോ വിളിക്കുക, അതെല്ലാം അനുഭവപ്പെടുന്ന ഇവിടെ മറ്റൊരിടത്തും അത് അനുഭവപ്പെടുന്നില്ല. മറ്റൊരിടത്ത് പറഞ്ഞാൽ മറ്റൊരു സ്ഥലമേ ഉള്ളൂ, ഇതില്ലാത്ത സ്ഥലം സൃഷ്ടി. അപ്പൊ ഇവിടെ ഈ നാമാദി ജന്മത്തിൽ അതിനോട് ചേർന്ന് വേർപിരിക്കാൻ വയ്യാത്ത രീതിയിൽ ഇതിൻ്റെ കാരണവും അനുഭവപ്പെടുന്നു. അതാണ് തൻ്റെ അജ്ഞത. എന്തിനെക്കുറിച്ചുള്ള അജ്ഞത? പ്രത്യേക തൻ്റെ പ്രത്യേക സ്വരൂപത്തെ കുറിച്ചുള്ള അജ്ഞത. അതിവിടെ അനുഭവപ്പെടുന്നു. അത് അനുഭവപ്പെടുന്നിടത്ത് ഈ ദൃശ്യങ്ങളുണ്ട്. അതാണ് ഈ കാണുന്ന അനുഭവം, നാമജന്മസൃഷ്ടിയും അതിൻ്റെ കാരണവും തമ്മിലുള്ള ബന്ധം. അതുകൊണ്ടാണ് മുമ്പ് പറഞ്ഞത് എന്താണ്? നിർദ്ധൂത അശേഷ നാനാത്വ തദ്ഹേതു. അശേഷ നാനാത്വവും അതിൻ്റെ ഹേതുവും നിർദ്ധൂതമായിരിക്കുന്നു, നിരസ്ഥമായിരിക്കുന്നു, ഇല്ലാതായിരിക്കുന്നു. അവിടെ ഇതൊന്നുമില്ല. അത് നിത്യമുക്തി. ആ മുക്തി അതിൻ്റെ സ്വരൂപം തന്നെ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമുക്ക് അനുഭവപ്പെടുന്നതാണ് നിത്യബന്ധനം, അജ്ഞാനവും അതിൻ്റെ കാര്യങ്ങളും. ഈ നാമാദി ജന്മത്തോടുകൂടി ഇതൊക്കെ എങ്ങനെ വന്നു? ഈ കാരണം എവിടെ നിന്നുണ്ടായി? എന്തുകൊണ്ട് ആ നിത്യമുക്തിയിൽ നിന്ന് ഈ നിത്യബന്ധനം അനുഭവപ്പെടുന്നു? അതാണ് ഭാഷകാരൻ പറയുന്നത്. അത് അനിർവചനീയം, അത് മായ, അത് വേറൊരു സ്ഥലത്തിൽ ഇവിടെ തന്നെയാണ്. അതുകൊണ്ട് പറയുന്നു ദൃഷ്ടൈ.

0: എന്നെല്ലാം പറയുന്നതിനൊന്നും പറയാതെ രജ്ജുസർപ്പം പോലെ രജ്ജുസർപ്പമാണ് പ്രപഞ്ചം അല്ലല്ലോ. അതുകൊണ്ട് രജ്ജുസർപ്പം എന്ന് പറയുന്നത് ദൃഷ്ടാന്തം, അതിന് ദാഷ്ടാന്തികം പ്രപഞ്ചം. പക്ഷെ ഒരേ ഒരു സ്ഥലത്ത് മാത്രം ദൃഷ്ടാന്തവും ദാഷ്ടാന്തികവും ഒന്നാവും. ദൃഷ്ടാന്തം തന്നെ ദാഷ്ടാന്തികവും ഒരേ ഒരു സ്ഥലമേ ഉള്ളൂ. അത് ദൃഷ്ടാന്തമായും കാണിക്കും, ദാഷ്ടാന്തികമായും കാണിക്കും. ഇത് നമ്മുടെ അനുഭവത്തിൽ, നമ്മുടെ അനുഭവം എന്ന് പറയുന്നത് മൂന്നാണ്, ജാഗ്രത്, സ്വപ്നം, മൂന്നാം സുഷുപ്തി. ആ അസുഷുപ്തി എന്ന് പറയുന്നത് ദൃഷ്ടാന്തമാണ്, ദാഷ്ടാന്തികമാണ്. ദൃഷ്ടാന്തമായ രൂപത്തിൽ അതിനെ ചർച്ച ചെയ്യും, ദാഷ്ടാന്തികമായിട്ട് അതിനെ പരാമർശിക്കും. അതതിന് മാത്രമുള്ളതാണ്, ഈ അദ്വൈത ചിന്തയിൽ അതിന് മാത്രമുള്ള ഒരു സവിശേഷതയാണ്. അതുകൊണ്ട് ഇതിനെ രണ്ടിടത്ത് യോജിപ്പിക്കും. ഒന്നുകിൽ ഈ സൃഷ്ടിക്കും മുമ്പുള്ള ഒന്ന്, പക്ഷെ അങ്ങനെ സൃഷ്ടിക്കും മുമ്പുള്ളതെന്ന് പറയുമ്പോൾ സൃഷ്ടിക്കും മുമ്പ് ഇത്രയും വിപുലമായി പ്രപഞ്ചം നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്തതായി പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി നമുക്കവിടെ ബഹിർമുഖമാകാതെ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയത്തില്ല. ആ പ്രപഞ്ച സൃഷ്ടിക്ക് പിന്നിലുള്ള ഒരു കാരണം, അത് പരബ്രഹ്മം വളരെ വലുതായ നമ്മുടെ സങ്കല്പത്തിനൊക്കെ അപ്പുറമുള്ള ഏത് ഒരു പരബ്രഹ്മം അങ്ങനെ പോകും, അതിന് ബഹിർമുഖത എന്ന് പറയും. പക്ഷെ ആ സൃഷ്ടിയെക്കുറിച്ച് പറയുന്നിടത്ത് തന്നെ ഇവിടെ എന്താണ് പറയുന്നു, വീണ്ടും പറയുന്നു, ഈ പറയുന്ന പരബ്രഹ്മം എന്ന് പറയുന്നത് പ്രത്യേകമാണ്, ബഹിർമുഖമായി ചിന്തിച്ച് മനസ്സിലാക്കേണ്ട ഒന്നല്ല, അന്തർമുഖമായി ഗ്രഹിക്കേണ്ട ഒന്നാണ്. അപ്പോൾ അത് തന്നിലേക്ക് വരുന്നു. അപ്പോൾ സൃഷ്ടിയുടെ കാരണം എന്ന് പറയുന്നത് പരബ്രഹ്മത്തിൽ നിന്നും നേരെ പ്രത്യേക തൻ്റെ സ്വരൂപത്തിലേക്ക് വരുന്നു. തൻ്റെ സ്വരൂപത്തിലേക്ക് വന്നാൽ ഏതൊരു ചെന്ന് അവസാനിക്കുന്നു സുഷുപ്തി. അപ്പോൾ സൃഷ്ടിയുടെ കാരണത്തെക്കുറിച്ച് നമ്മൾ ബഹിർമുഖമായി ചിന്തിച്ച് പരബ്രഹ്മത്തിലെത്തിച്ചേർന്നാൽ അത് അവസാനം അന്തർമുഖമായി ചിന്തിക്കുമ്പോൾ വന്നു ചേരുന്നത് തന്നെ സ്വസ്വരൂപത്തിൽ, സുഷുപ്തിയിൽ. അതുകൊണ്ടാണ് ശങ്കരാചാര്യ പറയുന്നത് ജീവാത്മ പരമാത്മ ഏകത്വം, സദാത്മേകത്വം എന്ന് പറയുന്നത് അതാണ്, അതിൻ്റെ താല്പര്യം അതാണ്. അതാണ് ഇവിടെയും പറയുന്നത് എന്താണ്, പ്രത്യേക് ആസി, സൃഷ്ടിക്കുന്നത് പ്രത്യേക്, പരബ്രഹ്മം ഉണ്ടായിരുന്നെന്നല്ല, സ്വസ്വരൂപം അതുണ്ടായിരുന്നു, അത് ദൃഷ്ട ഇത്യാദി രൂപാന്യോ. അപ്പം ആ പരബ്രഹ്മസ്വരൂപം തന്നെ, അല്ലെങ്കിൽ ആ സുഷുപ്ത സ്വരൂപം തന്നെയാണ് ദൃഷ്ടാശ്രോത മന്ദ ഇത്യാദി രൂപത്തോട് മാറിയത്. അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എന്താണ്, പ്രത്യേക അജ്ഞാന ഹേതു ഉദ്ധം ആത്മയവം മായ ജഗത്. ആ പ്രത്യേക അജ്ഞാനം കൊണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്ത സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ആ ജ്ഞാനം കൊണ്ട് അത് ശ്രദ്ധിക്കുന്നു മായ ജഗത്. ഇവിടെ ഇപ്പോൾ ഈ ജഗത്ത് അനുഭവപ്പെടുന്നു. ഈ ജഗത്ത് അനുഭവപ്പെടുന്നത് എന്തുകൊണ്ട്? അവിടെ പറഞ്ഞു പ്രത്യേക അജ്ഞാനം, സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള അജ്ഞാനം കൊണ്ട് ജഗത്ത് ഇവിടെ അനുഭവപ്പെടുന്നു, ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം. അങ്ങനെയാണെങ്കിൽ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അനുഭവത്തിൻ്റെ കാരണം അത് ഇവിടെ തന്നെ, പ്രത്യേക അജ്ഞാനം അതിവിടെ തന്നെ. ഇവിടെ ഈ അജ്ഞാനം കൊണ്ട് ഇതിങ്ങനെ അനുഭവപ്പെടുന്നു. എന്തനുഭവപ്പെടുന്നു? പ്രത്യേകിച്ച് സ്വരൂപം തന്നെ ഈ അനുഭവപ്പെടുന്നത് ആണ് പ്രത്യേക. അങ്ങനെ അനുഭവപ്പെടുന്നതിനുള്ള ഹേതുവിനവിടെ പറഞ്ഞു മായ, മായ കൊണ്ട് അനുഭവപ്പെടുന്നു. സ്വസ്വരൂപത്തെ മായ കൊണ്ട് ഇങ്ങനെ അനുഭവപ്പെടുന്നുകൊണ്ട് പറയുന്നത് സത്യമല്ല, ഇത് മിഥ്യയാണ്. മായ കൊണ്ട് അനുഭവപ്പെടുന്നതുകൊണ്ട് ഇത് മിഥ്യ എന്ന് പറയുന്നു. വാസ്തവത്തിൽ ഈ അനുഭവപ്പെടുന്ന എന്തിനെയാണ്? സ്വസ്വരൂപത്തെ തന്നെ. അതുകൊണ്ട് അടുത്ത് പറയുന്ന എന്താണ്? നാമാദി ജന്മനി. ഈ നാമാദികളുടെ ഈ അനുഭവത്തിൽ ആ പ്രത്യേക തന്നെ ദുഷ്ട ഇത്യാദി രൂപത്തെ പ്രാപിച്ചു. ആ സുഷുപ്തനായിരുന്നവൻ തന്നെ, അല്ലെങ്കിൽ ആ തുര്യനായിരുന്നവൻ തന്നെ ദുഷ്ടാവ് ശ്രോതാവ് ഈ രൂപത്തെ പ്രാപിച്ചു. എന്നാലേ അദ്വൈതമാകത്തുള്ളൂ, അദ്വൈതമാകത്തുള്ളൂ. അവിടെ ഒരാളാണ്, ഇവിടെ വേറൊരാളാണെന്ന് വന്നു കഴിഞ്ഞാൽ അത് ഭേദമായി, ദ്വൈതമായി. ആ പ്രത്യേകിച്ച് സ്വരൂപം തന്നെ ഈ നാനാരൂപത്തെ പ്രാപിച്ചിരിക്കുന്നു. അത് എങ്ങനെ അത് പ്രാപിച്ചിരിക്കുന്നു? അതാണ് അടുത്ത് പറയുന്നു. അവിടെ തന്നെ അതിൻ്റെ പ്രയോജനത്തെക്കുറിച്ച് പറഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മൾ വിശദമായി ചർച്ച ചെയ്തു എന്തിനു വേണ്ടി ഇത് ഈ മാറ്റം, ഈ പ്രത്യേക രൂപത്തിൽ നിന്ന് ഈ ദുഷ്ട തുടങ്ങിയ രൂപത്തിലേക്ക് എന്തിനു മാറി? ഒരു സമാധാനം അതിനുള്ള ഉപലബ്ധി
1: അർത്ഥത്വ

0: ഇതിൻ്റെ ഉപലബ്ധിക്ക് വേണ്ടി വെളിച്ചതിനു വേണ്ടി നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സ് വരും, മറ്റുള്ള എല്ലാത്തിനെയും കാണാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതിനൊരു ജോലി കൂടി എന്താണ്? അത് അതിനെ കാണിച്ചു തരാനും കൂടെ വേണ്ടിയിട്ടാണ് പ്രകാശിക്കുന്നത്, മറ്റുള്ളതിനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടല്ല. അങ്ങനെ ഒരു ജോലി കൂടെ അതിനുണ്ട്. അതിനെ കാണിച്ചു തന്നിട്ട് അതിന് മറ്റുള്ളതിനെ കാണിച്ചു തരാൻ പറ്റും. അതുപോലെ സ്വലബ്ധി, ആത്മ ഉപലബ്ധിക്ക് വേണ്ടിയിട്ട് ഈ ദൃഷ്ടാതി രൂപത്തെ പ്രാപിച്ചു. കാണുന്നവനും കേൾക്കുന്നവനും ഒക്കെ ആയി മാറിയത് ആ കേവലമായ അവസ്ഥയിൽ നിന്ന് ഇങ്ങനെ ഒരു അവസ്ഥാന്തരത്തിലേക്ക് വന്ന് തന്നെ കാണിക്കാൻ വേണ്ടി. ഇത് അവിടെ നടക്കത്തില്ല. അത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ്. ആ കേവലമായ ആ അലുപ്ത പ്രകാശത്തിൽ ഇത് സംഭവിക്കത്തില്ല. ഇവിടെ വന്നാലേ ഇത് എന്താണ് ഉപലബ്ധി അത് സംഭവിക്കത്തുള്ളൂ. എന്നാ സാധ്യമല്ല. അതടുത്ത് അതിനെ കുറിച്ച് വിശദീകരിക്കുന്നു. എന്താ അതിൻ്റെ പ്രയോജനം? അവിടെ പറഞ്ഞു പുരുഷാർത്ഥത്വ ശ്രവണമാണ്. എന്തിനു തന്നെ പ്രകാശിപ്പിക്കണം? അതാണ് പുരുഷാർത്ഥം. ആ പുരുഷാർത്ഥത്തെ ഇവിടെ നേടണം. എപ്പോഴാണോ താൻ ദുഷ്ടാവും മന്ദാവുമായെല്ലാം ഇരിക്കുന്നത് ഈ ജാഗ്രത അവസ്ഥയിൽ, ഇവിടെ തന്നെ ആ പുരുഷാർത്ഥത്തിൽ അതിനു വേണ്ടിയിട്ടാണ് അതിന് അത് അതാണത് ശ്രുതിയുടെ താല്പര്യം. അതാണ് അതിനു വേണ്ടി ശ്രുതി പറയുന്നു ആത്മാനം ഏവ ആവേ, അവൻ തന്നെ തന്നെയാണ് ഗ്രഹിച്ചത്, തന്നെ തന്നെയാണ് അവൻ ബോധിച്ചത്. ഇവിടെ മറ്റൊന്നിനും ബോധിച്ചില്ല, വേറെ പരബ്രഹ്മത്തിൽ നിന്ന് സാക്ഷാത്കരിച്ചില്ല. തസ്മാത് സത്ത സർവം അഭവത്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ, ഇതുവരെ പറഞ്ഞ യുക്തികളിലൂടെയും സ്വാനുഭവത്തിലൂടെയും ചിന്തിക്കുമ്പോൾ തത്ത് സർവം അഭവത്, ആ ഏകനായിരുന്നവൻ തന്നെയാണ് ഇവിടെ സർവവുമായി തീർന്നിരിക്കുന്നത്, മറ്റൊരാളില്ല. സർവം തത്ത് അത് തന്നെയാണ്. അതാണ് ഇവിടെ പറഞ്ഞത് ദുഷ്ട ഇത്യാദി രൂപാനിയോ ദുഷ്ട തുടങ്ങിയ രൂപത്തെ പ്രാപിച്ചതും അവൻ തന്നെയാണ്. അത് പ്രാപിക്കുന്നതിനുള്ള കാര്യവും കാരണമല്ല ഇവിടെ സംഭവിച്ചു. അതിന് മൊത്തത്തിലൊരു പേര് പറഞ്ഞ അവിദ്യയെന്നോ മായയെന്നോ തത് സർവം അഭവത്. അതിൻ്റെ ഫലവും അത് തന്നെ. ആ ഏകനായിരുന്നവൻ പലതായി. അതുകൊണ്ടല്ല പ്രയോജനം. ഇതറിഞ്ഞാൽ പ്രയോജനമുണ്ട്, അതറിയാത്തിടത്തോളം കാലം പ്രയോജനമുണ്ട്. അറിയുന്നതാണ് പുരുഷാർത്ഥം. അതിനാണ് ഗുരുവും ശാസ്ത്രവും എന്ന്. അതറിഞ്ഞില്ലെങ്കിലും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സതി സമ്പദ്യ ന വിദുഹു, സദാ ആ സത്തിന് സമ്പദ് പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു, പക്ഷെ അറിയുന്നില്ല. അറിഞ്ഞില്ലെങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനമില്ല, അതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് പറഞ്ഞു, അതതിൻ്റെ സ്വഭാവമാണ്. പക്ഷെ അതറിയണം. അതറിയുമ്പോൾ അത് പുരുഷാർത്ഥം. ബ്രഹ്മവിത് ആപ്നോതി പരം എന്ന് പറയുന്നു. ബ്രഹ്മവിത്ത് എന്ന് പറയുന്നു, അവൻ ആ പരത്തെ പ്രാപിക്കുന്നു, അതിനെ സാക്ഷാത്കരിക്കുന്നു. ആപ്നോതി എന്നുവെച്ചാൽ സാക്ഷാത്കരിക്കുന്നു. എന്തിനെ പരത്തെ? എന്താണ് ആ പരം എന്ന് പറയുന്നത്? സ്വസ്വരൂപത്തെ, അന്തർമുഖമായി ഗ്രഹിക്കുന്ന സ്വസ്വരൂപത്തെ അവൻ സാക്ഷാത്കരിക്കുന്നു. അതാണ് ബ്രഹ്മവിത്ത് എന്ന് പറയുന്നത്. അത് ഇങ്ങനെയൊക്കെ സംഭവിച്ചാലേ പറ്റും. അതുകൊണ്ട് തന്നെ ആരും സുഷുപ്തനായിരിക്കുമ്പോൾ ബ്രഹ്മവിത്താകാത്ത, അതിനിതെല്ലാം സംഭവിക്കും. ഈ കോലാഹലങ്ങളെല്ലാം സംഭവിച്ച് എന്നിട്ട് ഇതിൽ വന്ന് ഇവിടെ ഇരുന്നു കൊണ്ട് അതിനറിയും. എന്നാലേ പുരുഷാർത്ഥം സംഭവിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ അതതിൻ്റെ സ്വഭാവ മഹിമ എന്ന് പറയും. ദേവശേഷ സ്വഭാവം, ദേവന്റെ സ്വഭാവമായി ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. മുക്തിയിലേക്കും ബന്ധനത്തിലേക്കും, നിത്യമുക്തിയിലേക്ക് പോകുന്നു, നിത്യബന്ധനത്തിലേക്കും വരുന്നു. ഇവിടെ അതുപോലെ ഇവിടെ അതിനെ സാക്ഷാത്കരിക്കണം. സയോഹ വൈ തത് പരമം ബ്രഹ്മവേദ ബ്രഹ്മവിഭൂതി. അപ്പോൾ അങ്ങനെ സാക്ഷാത്കരിക്കുമ്പോൾ ഏതൊരുവനാണോ ആ പരമമായ സത്യത്തെ സാക്ഷാത്കരിക്കുന്നത്, ആ സാക്ഷാത്കാരം പ്രമേയമായിരിക്കുന്നതിൻ്റെ സാക്ഷാത്കാരം കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തു. അവൻ അതായി തന്നെ മാറുന്നു. അവനതാണല്ലോ, പിന്നെ എന്തിനാ അതായിട്ട് മാറുന്നത്? ഇവിടെ ഉള്ള ഈ കാര്യകാരണങ്ങളിലേക്ക് അവൻ താതാത്മ്യപ്പെടുന്നില്ല. എങ്ങനെയാണോ സ്വാഭാവികമായി സഹജമായി ഈ ബന്ധനത്തിലേക്കും മുക്തിയിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നത്, അത് പിന്നെ സംഭവിക്കുന്നില്ല. അവൻ സദാ അല്ലെങ്കിൽ നിത്യമുക്തനായി തന്നെ ഇരിക്കുന്നു. അത് ഇവിടെ ഈ ജാഗ്രത്തിൽ അത് സംഭവിക്കുന്നു. ബ്രഹ്മവിഭവതി ആചാര്യവാൻ പുരുഷോ വേദ ചോദിക്കും. ഉറങ്ങിയാൽ പോരെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. അതാണ് പരമാർത്ഥം. എന്തിന് ജാഗ്രത വരണം, എന്തിന് ആചാര്യം വേണം, എന്തിന് ശാസ്ത്രം വേണം? പറയുന്നു ആചാര്യവാൻ പുരുഷോ വേദ, എന്നാലേ ഇതറിയാൻ പറ്റും, എന്നാലേ സാക്ഷാത്കാരം സംഭവിക്കത്തുള്ളൂ. അവിടെ ഈ കാര്യകാരണങ്ങൾ അവിടെ ഇല്ല. കാര്യകാരണങ്ങൾ ഉള്ളിടത്തെ അത് സംഭവിക്കും. അതിന് ആചാര്യം വേണം, ശാസ്ത്രം വേണം, എല്ലാം വേണം. സസ്യതാവദേവിച്ചിലും അത് പറയുന്നു. ഇവിടെയെല്ലാം ഇതിന്റെ ഫലത്തെക്കുറിച്ച് പറയും.
1: ഓം നമ ശിവായ. യു ആർ ലിസണിംഗ് ടു ശൈവം.org റേഡിയോസ്, 24/7 സ്പിരിച്വൽ ചാനൽസ് ഫ്രം ശൈവം.org. ഓം നമ ശിവായ.